0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതിഞ്ഞു.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ഫ്രാൻസിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ മാസം 26-ാം തീയതി ശനിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ മാസം 27 ഞായറാഴ്ച ഉച്ചവരെ പാരീസിലും ലൂർദിലും നടത്തിയ സന്ദർശനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സംക്ഷിപ്ത വിവരണം കേൾക്കാം.

0: ലിയോ പതിനാലാമൻ പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനം വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെ മുൻപോട്ടു പോകുകയാണ്. പാരീസിലെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ സെപ്റ്റംബർ മാസം 26 തീയതി പാരീസ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ശേഷം ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2 മണിയോടെ ഷാൾ ദെഗൂലെ എന്ന സ്ഥലം വരെ കാറിൽ യാത്ര ചെയ്യുകയും തുടർന്ന് അവിടെ നിന്നും പാപ്പ മൊബൈലിൽ വിശ്വാസികളെയും മറ്റു ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും വിശുദ്ധ ബലിയർപ്പിക്കുവാൻ സജ്ജീകരിച്ചിരുന്ന പ്ലേസ് ദ ല കൊൺകോ എന്ന ഇടം വരെയുള്ള 3 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ക്രിസ്തുവിന്റെ വികാരിയെ, പത്രോസിന്റെ പിൻഗാമിയെ തങ്ങളുടെ നാട്ടിൽ വരവേൽക്കുവാൻ കൈകളിൽ കൊടികളും അദ്ധരങ്ങളിൽ സ്വാഗതവചനങ്ങളുമായി കാത്തുനിന്നത് ഏറെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു. കുട്ടികളുടെ വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള യൂണിഫോമും ധരിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബിയൻ വെന്യൂ, സ്വാഗതം എന്ന പ്ലക്കാർഡുകളുമായി നീണ്ട മണിക്കൂറുകൾ റോഡിന്റെ അരികിൽ നിലയുറപ്പിച്ചതും കത്തോലിക്കാ സഭയുടെ സൗന്ദര്യം ഏറെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. പാരീസിലെ ഏറ്റവും ആഡംബരപൂർണവും വലുതുമായ ചതുരങ്ങളിൽ ഒന്നാണ് പ്ലേസ് ദ ല കൊൺകോ. 1755 വാസ്തുശില്പിയായ ആഞ്ച് ജാക്വസ് ഗബ്രിയൽ രൂപകൽപ്പന ചെയ്ത ഇത് ഫ്രാൻസിലെ രാജാവിന്റെ ബഹുമാനാർത്ഥം പ്ലേസ് ലൂയിസ് 14 എന്നാണ് ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. 18 രണ്ടാം പകുതിയിൽ ഫ്രാൻസിലെ പ്രധാന നഗരങ്ങളെ ചിത്രീകരിക്കുന്ന 4 വ്യത്യസ്ത കലാകാരന്മാർ സൃഷ്ടിച്ച 8 സാങ്കൽപ്പിക പ്രതിമകളാൽ ചതുരത്തിന്റെ അഷ്ടഭുജാകൃതി എടുത്തു കാണിക്കുന്നു. ഈ ചതുരത്തിന് രാജവാഴ്ചയുമായി ശക്തമായി ബന്ധമുണ്ടെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ചില ഭാഗങ്ങൾക്കും ഈ ചതുരം വേദിയായിട്ടുണ്ട്. ഇന്ന് ഈ ചതുരത്തിന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഭീകരഭരണത്തിന്റെ അവസാനത്തിലാണെന്നതിനാൽ ഭാവിയിൽ ഈ സ്ഥലം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു സ്ഥലമായി മാറുമെന്ന പ്രതീക്ഷയും ഏവർക്കും നൽകുന്നു. ചതുരത്തിലേക്ക് പാപ്പായുടെ തുറന്ന വാഹനം പ്രവേശിക്കുമ്പോൾ ആളുകളുടെ ഹർഷാരവും വിവ പാപ്പ എന്ന വിളികളും ഒരുപക്ഷെ പാരീസ് നഗരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ചതുരത്തിനുള്ളിൽ തന്നെ ഏകദേശം 800,000 മുകളിൽ ആളുകളായിരുന്നു പാപ്പ കാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരുന്നത്. അതോടൊപ്പം ആയിരക്കണക്കിനാളുകൾ ചതുരത്തിനു വെളിയിലും വലിയ സ്ക്രീനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇന്ന് ലോകം വിധിക്കുന്ന തരത്തിലുള്ള സഭാവിരുദ്ധ ആശയങ്ങൾക്കും മതരഹിത ജീവിതത്തിനായുള്ള ആഹ്വാനങ്ങൾക്കും ബദലായുള്ള സാക്ഷ്യമാണ് ഫ്രാൻസ് സന്ദർശനത്തിൽ പ്രത്യേകമായി യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥന വേളയിലും ഈ വിശുദ്ധ കുർബാന വേളയിലും കാണുവാൻ സാധിച്ചത്. ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിന് മുൻപ് ഫ്രഞ്ച് തലസ്ഥാനത്തോട് വിട പറയുന്ന നിമിഷത്തിൽ പ്രകാശ നഗരത്തിന്റെ കേന്ദ്രം ക്രിസ്തുവിന്റെ വികാരിക്കായി സ്പന്ദിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഇതെന്ന് കാവ്യാത്മകമായി മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയും പറയുവാൻ സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്കെത്തിയവരിൽ മുൻനിരയിൽ ഫ്രാൻസിന്റെ പ്രഥമ വനിത ബ്രിജിത് മാക്രോണും ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യാൻ ലെക്കോർണവും സ്ഥാനം പിടിച്ചിരുന്നു. നിരവധി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ചതുരത്തിൽ പാപ്പായുടെ കുർബാനയ്ക്കായി അണിചേർന്നിരുന്നു. സങ്കീർത്തിയിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം പാപ്പ പ്രദക്ഷിണമായി പ്രധാന അൽത്താരയിലേക്ക് കടന്നുവന്നു. സഹകാർമികരും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ദിവ്യബലിമധ്യേ പാപ്പ വചനസന്ദേശം നൽകി.
1: ദൈവമഹത്വം ഉദ്ഘോഷിക്കാനായി സഹോദരങ്ങൾ ഒത്തുചേരുന്നത് മനോഹരമാണെന്നും പാരീസിലെ തന്റെ സാന്നിധ്യം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ക്രിസ്തു നൽകുന്ന ജീവനും സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്കു പകരാനും നിങ്ങളെ സഹായിക്കട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണ് പാരീസിലെ പ്ലാസ് ദ ല കൊൺകോർദ് ചത്വരത്തിൽ അർപ്പിച്ച വിശുദ്ധബലിമധ്യേ നടത്തിയ പ്രസംഗം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. മനുഷ്യഹൃദയത്തിലെ ആത്മീയദാഹമകറ്റാൻ ദൈവത്തിനെ ആകൂ എന്നും ദൈവത്തിനായുള്ള ആഗ്രഹം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നതാണെന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിലെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന ക്രിസ്തുവിന്റെ വാക്കുകളും 41 സങ്കീർത്തനവും ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ദാഹം ഭൗതികമായ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ജീവിതത്തിന്റെ അർത്ഥം സത്യം, സ്നേഹം, സമാധാനം, ദൈവവുമായുള്ള ബന്ധം എന്നിവയ്ക്കായുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ളതെന്ന് വിശദീകരിച്ചു. ഭൗതിക സമ്പത്ത്, താൽക്കാലിക സന്തോഷങ്ങൾ തുടങ്ങിയവയിലൂടെ തന്നിലെ ആന്തരികമായ ശൂന്യത നികത്താൻ മനുഷ്യൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവയൊന്നും പൂർണമായ സംതൃപ്തി നൽകുന്നവയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ, യേശുക്രിസ്തുവാണ് മനുഷ്യനെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ജീവജലത്തിന്റെ ഉറവിടമെന്ന് ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രത്യാശയും സ്നേഹവും മറ്റുള്ളവരിലേക്കും പകരാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, നിരാശയും ആത്മീയ വരൾച്ചയും നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ക്രൈസ്തവമായ പ്രത്യാശ എത്തിക്കേണ്ടത് നാം ഏവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിന്റെ ദീർഘമായ ക്രൈസ്തവ പാരമ്പര്യത്തെയും നിരവധി വിശുദ്ധരെയും അനുസ്മരിച്ച പാപ്പ, ഇന്നത്തെ സമൂഹത്തിലും ഇടവകകളിലും ഇതുപോലെ ജീവന്റെയും കുടുംബത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവികമായ തങ്ങളുടെ നിയോഗം മുൻപോട്ടു കൊണ്ടുപോകുന്ന കുടുംബങ്ങളെയും സജീവമായും ആവേശപൂർവവും സഭയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയും പരിശുദ്ധ പിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ പ്രത്യേകം പരാമർശിച്ച പാപ്പ, സ്നേഹത്തിന്റെ സംസ്കാരം എങ്ങും പരത്തുന്ന സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെയെന്ന് ആശംസിച്ചു. ഫ്രാൻസിലെങ്ങും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പുതുനാമ്പുകൾ വളരാൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ്യം സഹായിക്കട്ടെയെന്ന പ്രാർത്ഥനാശംസയോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: സമാപന ആശീർവാദത്തിന് മുൻപ് പാരീസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൗറൻ ഉൾറിച്ച് പാപ്പായുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദിയർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പാരീസ് അതിരൂപതയുടെ സ്നേഹ ഉപഹാരവും പാപ്പായ്ക്ക് സമ്മാനിച്ചു. തിരികെ പാപ്പ അതിരൂപതയ്ക്ക് മുഴുവനായി ഒരു കാസയും സമ്മാനിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം നൽകി. ദിവ്യബലിക്കു ശേഷം പരിശുദ്ധരാജ്ഞി എന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ ആലപിച്ചു. തദവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥനയോടെ പാപ്പ നിലകൊണ്ടു. പാരീസിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് പാപ്പ തുടർന്ന് ഓർലി വിമാനത്താവളത്തിലേക്ക് തിരിക്കുകയും തന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി ലൂർദിലേക്ക് യാത്രയാവുകയും ചെയ്തു. ലൂർദ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ പ്രാദേശിക ഭരണാധികാരികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 1858 ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ഒരു ആഗോള കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായി ലൂർദ് മാറ്റപ്പെട്ടു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, മെക്സിക്കോ സിറ്റിയിലെ ഗ്വാദാലൂപ്പിലെ അവർ ലേഡി ബസിലിക്ക, ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ബസിലിക്ക എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നാലാമത്തെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. വിമാനത്താവളത്തിൽ നിന്നും പാപ്പ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മസ്സാബിയൽ ഗ്രോട്ടോയിലേക്ക് കാറുമാർഗവും തുടർന്ന് തുറന്ന വാഹനത്തിലും യാത്രയായി. പഴയ പാറ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ മസ്സാബിയൽ നിന്നുമാണ് മസ്സാബിയൽ എന്ന പദം രൂപപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് അധികം വിഖ്യാതമല്ലാതിരുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 15,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചുനഗരത്തിൽ ഏകദേശം 60,00,000 തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ വർഷവും സന്ദർശിക്കുന്നത്. പാപ്പ കടന്നുവന്ന വഴിയിൽ 10,000 ആളുകളാണ് ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ട് പാപ്പായെ അഭിവാദ്യം ചെയ്യുന്നതിനായി എത്തിയിരുന്നത്. തദവസരത്തിൽ ഗായക സംഘം സ്തുതിഗീതികൾ ആലപിച്ചുകൊണ്ടിരുന്നു. ലൂർദ് രൂപതയുടെ മെത്രാനും തീർത്ഥാടന കേന്ദ്രം റെക്ടറും ചേർന്ന് പാപ്പായെ സ്വീകരിക്കുകയും തുടർന്ന് പാപ്പ പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പാറയുടെ അരികിലേക്ക് നീങ്ങി അതിനെ സ്പർശിക്കുകയും ചെയ്തു. നീരുറവയിൽ നിന്നും പാപ്പ അല്പം വെള്ളം കുടിക്കുകയും ഒരു സാധാരണ തീർത്ഥാടകനെപ്പോലെ മെഴുകുതിരികൾ സമർപ്പിക്കുകയും ഫ്രാൻസിനെ മുഴുവൻ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർണ റോസാപ്പൂവ് പാപ്പ സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ അവസാനം കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആശീർവാദവും നൽകി. ഫ്രാൻസ് സന്ദർശനത്തിന്റെ മൂന്നാം ദിനമായ September 27 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:50 ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. ഏകദേശം 9 ഫ്രാൻസിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ഷാൻമാർക്ക് അവലിൻ പാപ്പയെ സ്വീകരിച്ചു. നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് പാപ്പായെ മെത്രാൻമാർ സ്വീകരിച്ചത്. തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സമ്മേളനം ആരംഭിച്ചു. സമിതിയുടെ പ്രസിഡന്റ് പാപ്പയെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമൂഹ നിർമ്മിതിയിൽ സഭയുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടും ഇവയ്ക്കെല്ലാം പാപ്പായുടെ സന്ദർശനം വലിയ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
1: ലൂർദിൽ പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട ഇടത്തിനടുത്ത് രാജ്യത്തെ മിത്രാൻ സമിതിയുമൊത്ത് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം വ്യക്തമാക്കിയും ഫ്രാൻസിലെ സഭയെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാനുള്ള മിത്രാൻ സമിതിയുടെ ആഗ്രഹം പരാമർശിച്ചുമാണ് സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ ലൂർദിൽ ഫ്രാൻസിലെ മിത്രാൻ സമിതിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച മധ്യേ നടത്തിയ തന്റെ സുദീർഘമായ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. ക്രിസ്തുവിലേക്ക് മറിയത്തിലൂടെയുള്ളതിലും മെച്ചപ്പെട്ട ഒരു മാർഗമില്ലെന്നും അവൾ തന്റെ പുത്രനിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികൾക്കിടയിലും സഭ ധൈര്യത്തോടും സൃഷ്ടിപരമായ മിഷണറി മനോഭാവത്തോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവ് പൊതുസമൂഹത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ടെന്ന് പ്രസ്താവിച്ചു. തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിൽ അഭിമാനിക്കാൻ നോത്രദാം കത്തീഡ്രൽ പുനരുദ്ധാരണ വേളയിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത് ആവർത്തിച്ച പാപ്പ, സഭയുടെ പ്രഥമപുത്രി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന ഫ്രാൻസിലെ സഭയ്ക്ക് ദൈവം അനേകം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സഭയുടെ തെറ്റുകളും പരാജയങ്ങളും അവയുണ്ടാക്കിയ മുറിവുകളും സത്യസന്ധമായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയും അതിനെതിരെ ഫ്രഞ്ച് സഭ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിക്കുകയും തുടർന്നും ഏവരുടെയും സംരക്ഷണമുറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുവജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ സജീവമായ വിശ്വാസ സാക്ഷ്യത്തിന് പ്രചോദനമേകുന്ന വിധത്തിൽ അവരെ പിന്തുണയ്ക്കുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണമെന്ന് നിർദ്ദേശിച്ചു. പൗരോഹിത്യ സമർപ്പിത വിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ അതേസമയം കുടുംബങ്ങളിലെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുന്നത് ദൈവവിളികൾ വളരുന്നതിന് സഹായിക്കുമെന്നും ക്രൈസ്തവമായ പല മൂല്യങ്ങളും പഠിക്കുന്ന പ്രഥമ ഇടം കുടുംബമാണെന്നും ഓർമ്മിപ്പിച്ചു. സഭയ്ക്കുള്ളിലെ ആശയപരമായ വിഭജനങ്ങൾ സഭയുടെ സാക്ഷ്യത്തെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് മുന്നറിയിപ്പു നൽകിയ പാപ്പ സഭാസൂനഹദോസുകൾ സഭയുടെ ഉദ്ബോധനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും പരസ്പര സംവാദത്തിലും അധിഷ്ഠിതമായ ഐക്യം എന്നിവയുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തുപറഞ്ഞു. ലോകത്തിന് മുഴുവൻ ജീവനുണ്ടാകാൻ വേണ്ടി ഫ്രാൻസിലെ സഭയും യേശുവിനെ സ്നേഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കാനുള്ള അതിന്റെ ശക്തമായ നിയോഗം തുടരുമെന്ന പ്രതീക്ഷ വ്യക്തമാക്കിയ പരിശുദ്ധ പിതാവ് ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഫ്രാൻസ് രാജ്യത്തെയും അവിടുത്തെ സഭയെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: ശേഷം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി പാപ്പ യാത്രയായി. തുറന്ന വാഹനത്തിൽ പാപ്പ കടന്നുവരവേ കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളാണ് പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാനായി കാത്തുനിന്നിരുന്നത്. ദേവാലയത്തിന്റെ സങ്കീർത്തിയിലെത്തിയ പാപ്പ തിരുവസ്ത്രങ്ങളണിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി കടന്നുവന്നു. വിശുദ്ധ ബലി മധ്യേ പാപ്പ വചന സന്ദേശവും നൽകി.
1: പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുരിതങ്ങളും പേറിയുമെത്തിയ തീർത്ഥാടകരായ നിങ്ങളിൽ സാർവത്രിക സഭയുടെ മുഖമാണ് താൻ ദർശിക്കുന്നതെന്ന പ്രസ്താവനയോടെയായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഫ്രാൻസിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും എത്തിയ തീർത്ഥാടകരുടെ ഭവനങ്ങളിലും ഇടവകകളിലും വിശ്വാസത്തിന്റെ ജ്വാല വീണ്ടും തെളിയട്ടെയെന്ന് ആശംസിച്ച പാപ്പ ലൂർദിന്റെ ആശ്വാസം മറ്റുള്ളവരിലേക്കെത്തിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്നും തെറ്റിദ്ധാരണകൾക്കിടം നൽകാത്ത വിധം മാനസാന്തരത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മാനസാന്തരം നാളത്തേക്ക് മാറ്റിവെയ്ക്കാനുള്ള ഒന്നല്ലെന്നും ഇന്നുതന്നെയാണ് രക്ഷയുടെ സമയമെന്നും പാപ്പ പ്രസ്താവിച്ചു. ലൗകിക ജീവിതത്തിലെ സന്തോഷവും ഭൗതിക സൗഖ്യവും താൽക്കാലികവും പരിമിതവുമാണെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവിതമാണ് യഥാർത്ഥ പ്രത്യാശയുടെ അടിസ്ഥാനമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ സമൂഹം പുരോഗതിയെയും ഭൗതികക്ഷേമത്തെയും പ്രധാനപ്പെട്ടവയായി കാണുമ്പോൾ നിത്യജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ വിളി മറന്നുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. രോഗം, വേദന, വാർദ്ധക്യം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവന്റെ മൂല്യം പുനർനിർവചിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ലൂർദ് ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്രമായാണ് നിലകൊള്ളുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. പാപമാണ് ദൈവകൃപയെയും നിത്യജീവിതത്തെയും തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പരിശുദ്ധാമ്മയെപ്പോലെ ക്രിസ്തുവിന്റെ ഹിതത്തിനുള്ള സമ്മതമേകൽ ജീവിതകാലം മുഴുവൻ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രസ്താവിച്ചു. ലൂർദിൽ പരിശുദ്ധാമ്മ മുന്നോട്ട് വയ്ക്കുന്ന അനുതാപത്തിനുള്ള ക്ഷണം പരാമർശിച്ച പാപ്പ, ഇത് നമ്മുടെ മാത്രം മാറ്റത്തിനായുള്ള പശ്ചാത്താപമല്ല, പാപികൾക്കുവേണ്ടിയും തിന്മയിലൂടെ നടക്കുന്ന ലോകത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപമാണെന്ന് ഓർമ്മിപ്പിച്ചു. ലോകത്തെ മാറ്റാനുള്ള ശ്രമം ആദ്യം സ്വന്തം ഹൃദയത്തിന്റെ പരിവർത്തനത്തിൽ നിന്നു തന്നെ ആരംഭിക്കണം.

0: തനിക്ക് മുന്നിലുണ്ടായിരുന്ന രോഗികളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത പാപ്പ അവരുടെ വേദനയും സഹനവും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുത്തി മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കാനാകട്ടെയെന്ന് ആശംസിച്ചു. ലൂർദിലേക്ക് എത്തിയതുപോലെയല്ല പ്രത്യാശയുടെ മിഷണറിമാരായി വേണം നിങ്ങൾ മടങ്ങേണ്ടതെന്ന് തനിക്കു മുന്നിലുണ്ടായിരുന്ന വിശ്വാസി സമൂഹത്തോട് പറഞ്ഞ പാപ്പ സ്വന്തം വീടുകളിലും ഇടവകകളിലും രാജ്യങ്ങളിലും ദൈവികമായ ആർദ്രതയുടെയും ശക്തിയുടെയും സാക്ഷികളായിത്തീരാൻ ഏവരെയും ക്ഷണിച്ചു. ലോകത്തിന്റെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതെ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സാക്ഷികളാകാനും ലിയോ പതിനാലാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു.
1: സമാപന ആശീർവാദത്തിനു മുൻപായി ലൂർദ് രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ ഷാൻ മാർക്ക് മിക്കാസ് പാപ്പായ്ക്ക് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് ഒരു ഉപഹാരവും നൽകി പാപ്പായും ഒരു കാസ സമ്മാനമായി തിരികെ നൽകി. ശേഷം പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുകയും ചെയ്തു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ രോഗികളായി കഴിയുന്ന ഏവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വാഗതത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഏവരെയും പാപ്പ ക്ഷണിച്ചു. അപ്രകാരം യുദ്ധങ്ങൾ അവസാനിക്കുകയും സംഘർഷത്തിലായ ജനതകൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തിരികെ സങ്കീർത്തിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻ ഭവനത്തിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ഫ്രാൻസിലേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ മാസം 26-ാം തീയതി ശനിയാഴ്ച ഉച്ച മുതൽ സെപ്റ്റംബർ മാസം 27 ഞായറാഴ്ച ഉച്ചവരെ പാരീസിലും ലൂർദിലും നടത്തിയ സന്ദർശനങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയും സംക്ഷിപ്ത വിവരണം കേൾക്കാം.

0: ലിയോ പതിനാലാമൻ പാപ്പയുടെ ഫ്രാൻസ് സന്ദർശനം വിശ്വാസികളുടെ വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടെ മുൻപോട്ടു പോകുകയാണ്. പാരീസിലെ സന്ദർശനത്തിന്റെ രണ്ടാം ദിനമായ സെപ്റ്റംബർ മാസം 26 തീയതി പാരീസ് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് പ്രവിശ്യ സിനഡൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത ശേഷം ഉച്ചകഴിഞ്ഞ് പ്രാദേശിക സമയം 2 മണിയോടെ ഷാൾ ദെഗൂലെ എന്ന സ്ഥലം വരെ കാറിൽ യാത്ര ചെയ്യുകയും തുടർന്ന് അവിടെ നിന്നും പാപ്പ മൊബൈലിൽ വിശ്വാസികളെയും മറ്റു ജനങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ടും ആശീർവാദം നൽകിക്കൊണ്ടും വിശുദ്ധ ബലിയർപ്പിക്കുവാൻ സജ്ജീകരിച്ചിരുന്ന പ്ലേസ് ദ ല കൊൺകോ എന്ന ഇടം വരെയുള്ള 3 കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. സഞ്ചരിക്കുന്ന പാതയുടെ ഇരുവശങ്ങളിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ, സ്ത്രീകളും കുട്ടികളുമുൾപ്പെടെ ക്രിസ്തുവിന്റെ വികാരിയെ, പത്രോസിന്റെ പിൻഗാമിയെ തങ്ങളുടെ നാട്ടിൽ വരവേൽക്കുവാൻ കൈകളിൽ കൊടികളും അധരങ്ങളിൽ സ്വാഗതവചനങ്ങളുമായി കാത്തുനിന്നത് ഏറെ ഹൃദ്യമായ കാഴ്ചയായിരുന്നു. കുട്ടികളുടെ വിവിധ കൂട്ടായ്മകൾ പലതരത്തിലുള്ള യൂണിഫോമും ധരിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് ബിയൻവെന്യു സ്വാഗതം എന്ന പ്ലക്കാർഡുകളുമായി നീണ്ട മണിക്കൂറുകൾ റോഡിന്റെ അരികിൽ നിലയുറപ്പിച്ചതും കത്തോലിക്കാ സഭയുടെ സൗന്ദര്യം ഏറെ വെളിപ്പെടുത്തുന്ന കാഴ്ചകളായിരുന്നു. പാരീസിലെ ഏറ്റവും ആഡംബരപൂർണവും വലുതുമായ ചതുരങ്ങളിൽ ഒന്നാണ് പ്ലേസ് ദ ല കൊൺകോ. 1755 വാസ്തുശില്പിയായ ആഞ്ച് ജാക്വസ് ഗബ്രിയൽ രൂപകൽപ്പന ചെയ്ത ഇത് ഫ്രാൻസിലെ രാജാവിന്റെ ബഹുമാനാർത്ഥം പ്ലേസ് ലൂയിസ് 14 എന്നാണ് ആദ്യം വിളിക്കപ്പെട്ടിരുന്നത്. 18 രണ്ടാം പകുതിയിൽ ഫ്രാൻസിലെ പ്രധാന നഗരങ്ങളെ ചിത്രീകരിക്കുന്ന 4 വ്യത്യസ്ത കലാകാരന്മാർ സൃഷ്ടിച്ച 8 സാങ്കൽപ്പിക പ്രതിമകളാൽ ചതുരത്തിന്റെ അഷ്ടഭുജാകൃതി എടുത്തു കാണിക്കുന്നു. ഈ ചതുരത്തിന് രാജവാഴ്ചയുമായി ശക്തമായി ബന്ധമുണ്ടെങ്കിലും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും രക്തരൂക്ഷിതമായ ചില ഭാഗങ്ങൾക്കും ഈ ചതുരം വേദിയായിട്ടുണ്ട്. ഇന്ന് ഈ ചതുരത്തിന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ളത് ഭീകരഭരണത്തിന്റെ അവസാനത്തിലാണെന്നതിനാൽ ഭാവിയിൽ ഈ സ്ഥലം സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും ഒരു സ്ഥലമായി മാറുമെന്ന പ്രതീക്ഷയും ഏവർക്കും നൽകുന്നു. ചതുരത്തിലേക്ക് പാപ്പായുടെ തുറന്ന വാഹനം പ്രവേശിക്കുമ്പോൾ ആളുകളുടെ ഹർഷാരവും വിവ പാപ്പ എന്ന വിളികളും ഒരുപക്ഷെ പാരീസ് നഗരത്തെ തന്നെ പ്രകമ്പനം കൊള്ളിക്കുന്നതായിരുന്നു. ചതുരത്തിനുള്ളിൽ തന്നെ ഏകദേശം 800,000 മുകളിൽ ആളുകളായിരുന്നു പാപ്പ കാർമ്മികത്വം വഹിക്കുന്ന വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാനായി എത്തിച്ചേർന്നിരുന്നത്. അതോടൊപ്പം 1,000,000 ചതുരത്തിനു വെളിയിലും വലിയ സ്ക്രീനിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ന് ലോകം വിധിക്കുന്ന തരത്തിലുള്ള സഭാവിരുദ്ധ ആശയങ്ങൾക്കും മതരഹിത ജീവിതത്തിനായുള്ള ആഹ്വാനങ്ങൾക്കും ബദലായുള്ള സാക്ഷ്യമാണ് ഫ്രാൻസ് സന്ദർശനത്തിൽ പ്രത്യേകമായി യുവജനങ്ങളുടെ ജാഗരണ പ്രാർത്ഥന വേളയിലും ഈ വിശുദ്ധ കുർബാന വേളയിലും കാണുവാൻ സാധിച്ചത്. ലൂർദിലേക്ക് തീർത്ഥാടനം നടത്തുന്നതിനു മുൻപ് ഫ്രഞ്ച് തലസ്ഥാനത്തോട് വിട പറയുന്ന നിമിഷത്തിൽ പ്രകാശ നഗരത്തിന്റെ കേന്ദ്രം ക്രിസ്തുവിന്റെ വികാരിക്കായി സ്പന്ദിക്കുന്ന നിമിഷങ്ങളായിരുന്നു ഇതെന്ന് കാവ്യാത്മകമായി മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യബോധത്തോടെയും പറയുവാൻ സാധിക്കും. വിശുദ്ധ കുർബാനയ്ക്കെത്തിയവരിൽ മുൻനിരയിൽ ഫ്രാൻസിന്റെ പ്രഥമ വനിത ബ്രിജിത് മാക്രോണും ഫ്രഞ്ച് പ്രധാനമന്ത്രി സെബാസ്റ്റ്യാൻ ലെക്കോർണവും സ്ഥാനം പിടിച്ചിരുന്നു. നിരവധി മെത്രാന്മാരും വൈദികരും സമർപ്പിതരും ചതുരത്തിൽ പാപ്പായുടെ കുർബാനയ്ക്കായി അണിചേർന്നിരുന്നു. സങ്കീർത്തിയിൽ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞ ശേഷം പാപ്പ പ്രദക്ഷിണമായി പ്രധാന അൽത്താരയിലേക്ക് കടന്നുവന്നു. സഹകാർമികരും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. ദിവ്യബലിമധ്യേ പാപ്പ വചനസന്ദേശം നൽകി.
1: ദൈവമഹത്വം ഉദ്ഘോഷിക്കാനായി സഹോദരങ്ങൾ ഒത്തുചേരുന്നത് മനോഹരമാണെന്നും പാരീസിലെ തന്റെ സാന്നിധ്യം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും ക്രിസ്തു നൽകുന്ന ജീവനും സമാധാനവും സ്നേഹവും മറ്റുള്ളവരിലേക്ക് പകരാനും നിങ്ങളെ സഹായിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് പാരീസിലെ പ്ലാസ് ദ ല കൊൺകോർദ് ചത്വരത്തിൽ അർപ്പിച്ച വിശുദ്ധ ബലിമധ്യേ നടത്തിയ പ്രസംഗം പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ആരംഭിച്ചത്. മനുഷ്യഹൃദയത്തിലെ ആത്മീയ ദാഹമകറ്റാൻ ദൈവത്തിനെ ആകൂ എന്നും ദൈവത്തിനായുള്ള ആഗ്രഹം ഓരോ മനുഷ്യരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിലനിൽക്കുന്നതാണെന്നും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായത്തിലെ ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന ക്രിസ്തുവിന്റെ വാക്കുകളും 41 സങ്കീർത്തനവും ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പ്രസ്താവിച്ചു. മനുഷ്യന്റെ ദാഹം ഭൗതികമായ ആവശ്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ ജീവിതത്തിന്റെ അർത്ഥം സത്യം സ്നേഹം സമാധാനം ദൈവവുമായുള്ള ബന്ധം എന്നിവയ്ക്കായുള്ള ആഴത്തിലുള്ള ആഗ്രഹമാണ് ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിലുള്ളതെന്ന് വിശദീകരിച്ചു. ഭൗതിക സമ്പത്ത്, താൽക്കാലിക സന്തോഷങ്ങൾ തുടങ്ങിയവയിലൂടെ തന്നിലെ ആന്തരികമായ ശൂന്യത നികത്താൻ മനുഷ്യൻ ശ്രമിക്കാറുണ്ടെങ്കിലും അവയൊന്നും പൂർണമായ സംതൃപ്തി നൽകുന്നവയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ പാപ്പ, യേശുക്രിസ്തുവാണ് മനുഷ്യനെ യഥാർത്ഥ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്ന ജീവജലത്തിന്റെ ഉറവിടമെന്ന് ഉദ്ബോധിപ്പിച്ചു. ക്രിസ്തുവിൽ നിന്ന് സ്വീകരിക്കുന്ന പ്രത്യാശയും സ്നേഹവും മറ്റുള്ളവരിലേക്കും പകരാനുള്ള വിളിയാണ് നമുക്കുള്ളതെന്ന് പ്രസ്താവിച്ച പാപ്പ, നിരാശയും ആത്മീയ വരൾച്ചയും നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് ക്രൈസ്തവമായ പ്രത്യാശ എത്തിക്കേണ്ടത് നാം ഏവരുടെയും ഉത്തരവാദിത്വമാണെന്ന് ഓർമ്മിപ്പിച്ചു. ഫ്രാൻസിന്റെ ദീർഘമായ ക്രൈസ്തവ പാരമ്പര്യത്തെയും നിരവധി വിശുദ്ധരെയും അനുസ്മരിച്ച പാപ്പ, ഇന്നത്തെ സമൂഹത്തിലും ഇടവകകളിലും ഇതുപോലെ ജീവന്റെയും കുടുംബത്തിന്റെയും സത്യത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും നീതിയുടെയും മൂല്യങ്ങൾക്കു വേണ്ടി പ്രവർത്തിക്കുന്ന അനേകരുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. തങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾക്കിടയിലും ദൈവികമായ തങ്ങളുടെ നിയോഗം മുൻപോട്ടു കൊണ്ടുപോകുന്ന കുടുംബങ്ങളെയും സജീവമായും ആവേശപൂർവവും സഭയിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങളെയും പരിശുദ്ധ പിതാവ് പ്രത്യേകം അഭിനന്ദിച്ചു. ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് പുതുതായി കടന്നുവരുന്നവരെ പ്രത്യേകം പരാമർശിച്ച പാപ്പ, സ്നേഹത്തിന്റെ സംസ്കാരം എങ്ങും പരത്തുന്ന സാക്ഷികളാകാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെയെന്ന് ആശംസിച്ചു. ഫ്രാൻസിലെങ്ങും വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും പുതുനാമ്പുകൾ വളരാൻ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനാശംസയോടെയാണ് പാപ്പ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: സമാപന ആശീർവാദത്തിന് മുൻപ് പാരീസ് അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ലൗറൻ ഉൾറിച്ച് പാപ്പായുടെ സാന്നിധ്യത്തിനും വാക്കുകൾക്കും നന്ദിയർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. തുടർന്ന് പാരീസ് അതിരൂപതയുടെ സ്നേഹ ഉപഹാരവും പാപ്പായ്ക്ക് സമ്മാനിച്ചു. തിരികെ പാപ്പ അതിരൂപതയ്ക്ക് മുഴുവനായി ഒരു കാസയും സമ്മാനിച്ചു. തുടർന്ന് പരിശുദ്ധ പിതാവ് വിശുദ്ധ കുർബാനയുടെ സമാപന ആശീർവാദം നൽകി. ദിവ്യബലിക്കു ശേഷം പരിശുദ്ധരാജ്ഞി എന്ന മാതാവിനോടുള്ള പ്രാർത്ഥന ഗാനരൂപത്തിൽ ആലപിച്ചു. തദവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥനയോടെ പാപ്പ നിലകൊണ്ടു. പാരീസിലെ തന്റെ അപ്പസ്തോലിക സന്ദർശനം പര്യവസാനിപ്പിച്ച് പാപ്പ തുടർന്ന് ഓർലി വിമാനത്താവളത്തിലേക്ക് തിരിക്കുകയും തന്റെ സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിനായി ലൂർദിലേക്ക് യാത്രയാവുകയും ചെയ്തു. ലൂർദ് വിമാനത്താവളത്തിൽ എത്തിച്ചേർന്ന പാപ്പായെ പ്രാദേശിക ഭരണാധികാരികൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 1858 ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതിനുശേഷം ഒരു ആഗോള കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമായി ലൂർദ് മാറ്റപ്പെട്ടു. വത്തിക്കാനിലെ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്ക, മെക്സിക്കോ സിറ്റിയിലെ ഗ്വദാലൂപ്പിലെ അവർ ലേഡി ബസിലിക്ക, ബ്രസീലിലെ അവർ ലേഡി ഓഫ് അപ്പരസീത ബസിലിക്ക എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന നാലാമത്തെ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രമാണ് ലൂർദ്. വിമാനത്താവളത്തിൽ നിന്നും പാപ്പ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മസ്സാബിയൽ ഗ്രോട്ടോയിലേക്ക് കാറുമാർഗവും തുടർന്ന് തുറന്ന വാഹനത്തിലും യാത്രയായി. പഴയ പാറ എന്നർത്ഥം വരുന്ന ഫ്രഞ്ച് പദമായ മസ്സാബിയൽ നിന്നുമാണ് മസ്സാബിയൽ എന്ന പദം രൂപപ്പെട്ടത്. മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിനു മുൻപ് അധികം വിഖ്യാതമല്ലാതിരുന്ന ഈ നഗരം ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 15,000 താഴെ മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചുനഗരത്തിൽ ഏകദേശം 60,00,000 തീർത്ഥാടകരാണ് ഇപ്പോൾ ഓരോ വർഷവും സന്ദർശിക്കുന്നത്. പാപ്പ കടന്നുവന്ന വഴിയിൽ 10,000 ആളുകളാണ് ഇരുവശങ്ങളിലും നിലയുറപ്പിച്ചുകൊണ്ട് പാപ്പായെ അഭിവാദ്യം ചെയ്യുന്നതിനായി എത്തിയിരുന്നത്. തദവസരത്തിൽ ഗായക സംഘം സ്തുതിഗീതികൾ ആലപിച്ചുകൊണ്ടിരുന്നു. ലൂർദ് രൂപതയുടെ മെത്രാനും തീർത്ഥാടന കേന്ദ്രം റെക്ടറും ചേർന്ന് പാപ്പായെ സ്വീകരിക്കുകയും തുടർന്ന് പാപ്പ പരിശുദ്ധമ്മയുടെ തിരുസ്വരൂപത്തിനു മുൻപിൽ നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് പാറയുടെ അരികിലേക്ക് നീങ്ങി അതിനെ സ്പർശിക്കുകയും ചെയ്തു. നീരുറവയിൽ നിന്നും പാപ്പ അല്പം വെള്ളം കുടിക്കുകയും ഒരു സാധാരണ തീർത്ഥാടകനെപ്പോലെ മെഴുകുതിരികൾ സമർപ്പിക്കുകയും ഫ്രാൻസിനെ മുഴുവൻ പരിശുദ്ധമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്വർണ റോസാപ്പൂവ് പാപ്പ സമർപ്പിക്കുകയും ചെയ്തു. പ്രാർത്ഥനയുടെ അവസാനം കർത്തൃപ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആശീർവാദവും നൽകി. ഫ്രാൻസ് സന്ദർശനത്തിന്റെ 3rd September 27 ഞായറാഴ്ച രാവിലെ പ്രാദേശിക സമയം 8:50 ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പാപ്പ കാറിൽ യാത്രയായി. ഏകദേശം 9 ഫ്രാൻസിലെ മെത്രാൻ സമിതി അംഗങ്ങളുമായി പാപ്പ കൂടിക്കാഴ്ച നടത്തി. സമിതിയുടെ പ്രസിഡന്റ് കർദിനാൾ ഷാൻ മാർക്ക് അവലിൻ പാപ്പയെ സ്വീകരിച്ചു. നിറഞ്ഞ ഹർഷാരവങ്ങളോടെയാണ് പാപ്പായെ മെത്രാൻമാർ സ്വീകരിച്ചത്. തുടർന്ന് എല്ലാവരും ചേർന്ന് പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സമ്മേളനം ആരംഭിച്ചു. സമിതിയുടെ പ്രസിഡന്റ് പാപ്പയെ സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഫ്രാൻസിന്റെ വിവിധങ്ങളായ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സമൂഹ നിർമ്മിതിയിൽ സഭയുടെ പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ടും ഇവയ്ക്കെല്ലാം പാപ്പായുടെ സന്ദർശനം വലിയ പ്രചോദനം നൽകുമെന്ന് അദ്ദേഹം സന്ദേശത്തിൽ എടുത്തു പറഞ്ഞു. തുടർന്ന് പാപ്പ തന്റെ സന്ദേശം നൽകി.
1: ലൂർദിൽ പരിശുദ്ധാമ പ്രത്യക്ഷപ്പെട്ട ഇടത്തിനടുത്ത് രാജ്യത്തെ മിത്രാൻ സമിതിയുമൊത്ത് കൂടിക്കാഴ്ച നടത്താൻ സാധിച്ചതിലുള്ള സന്തോഷം വ്യക്തമാക്കിയും ഫ്രാൻസിലെ സഭയെ പരിശുദ്ധകന്യകാമറിയത്തിന്റെ സംരക്ഷണത്തിന് സമർപ്പിക്കാനുള്ള മിത്രാൻ സമിതിയുടെ ആഗ്രഹം പരാമർശിച്ചുമാണ് സെപ്റ്റംബർ 27 ഞായറാഴ്ച രാവിലെ ലൂർദിൽ ഫ്രാൻസിലെ മിത്രാൻ സമിതിക്കൊപ്പമുള്ള കൂടിക്കാഴ്ച മധ്യേ നടത്തിയ തന്റെ സുദീർഘമായ പ്രഭാഷണം പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ആരംഭിച്ചത്. ക്രിസ്തുവിലേക്ക് മറിയത്തിലൂടെയുള്ളതിലും മെച്ചപ്പെട്ട ഒരു മാർഗമില്ലെന്നും അവൾ തന്റെ പുത്രനിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ മതേതരത്വ സ്വഭാവം പരാമർശിച്ചുകൊണ്ട് ഇന്നത്തെ വെല്ലുവിളികൾക്കിടയിലും സഭ ധൈര്യത്തോടും സൃഷ്ടിപരമായ മിഷണറി മനോഭാവത്തോടും കൂടെ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ആഹ്വാനം ചെയ്ത പരിശുദ്ധ പിതാവ് പൊതുസമൂഹത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാനുള്ള അവകാശവും ഉത്തരവാദിത്വവും സഭയ്ക്കുണ്ടെന്ന് പ്രസ്താവിച്ചു. തങ്ങളുടെ വിശ്വാസ പൈതൃകത്തിൽ അഭിമാനിക്കാൻ നോത്രദാം കത്തീഡ്രൽ പുനരുദ്ധാരണവേളയിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചത് ആവർത്തിച്ച പാപ്പ, സഭയുടെ പ്രഥമപുത്രി എന്ന നിലയിൽ കരുതപ്പെട്ടിരുന്ന ഫ്രാൻസിലെ സഭയ്ക്ക് ദൈവം അനേകം അനുഗ്രഹങ്ങളാണ് നൽകിയിരിക്കുന്നതെന്ന് ഓർമ്മിപ്പിച്ചു. സഭയുടെ തെറ്റുകളും പരാജയങ്ങളും അവയുണ്ടാക്കിയ മുറിവുകളും സത്യസന്ധമായി അംഗീകരിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ പ്രായപൂർത്തിയാകാത്തവർക്കെതിരെയുള്ള ലൈംഗിക ചൂഷണങ്ങൾ പ്രത്യേകം പരാമർശിക്കുകയും അതിനെതിരെ ഫ്രഞ്ച് സഭ സ്വീകരിച്ച നടപടികളെ അഭിനന്ദിക്കുകയും തുടർന്നും ഏവരുടെയും സംരക്ഷണം ഉറപ്പാക്കുന്ന നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. യുവജനങ്ങൾക്ക് കൊടുക്കേണ്ട പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ സജീവമായ വിശ്വാസ സാക്ഷ്യത്തിന് പ്രചോദനമേകുന്ന വിധത്തിൽ അവരെ പിന്തുണയ്ക്കുകയും അവരുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകുകയും വേണമെന്ന് നിർദ്ദേശിച്ചു. പൗരോഹിത്യ സമർപ്പിത വിളികൾ പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെയും ക്രിസ്തുവുമായുള്ള ആത്മീയ ബന്ധം ശക്തിപ്പെടുത്തേണ്ടതിന്റെയും പ്രാധാന്യം എടുത്തു പറഞ്ഞ പാപ്പ അതേസമയം കുടുംബങ്ങളിലെ വിശ്വാസ ജീവിതം ശക്തിപ്പെടുത്തുന്നത് ദൈവവിളികൾ വളരുന്നതിന് സഹായിക്കുമെന്നും ക്രൈസ്തവമായ പല മൂല്യങ്ങളും പഠിക്കുന്ന പ്രഥമ ഇടം കുടുംബമാണെന്നും ഓർമ്മിപ്പിച്ചു. സഭയ്ക്കുള്ളിലെ ആശയപരമായ വിഭജനങ്ങൾ സഭയുടെ സാക്ഷ്യത്തെ തന്നെയാണ് ദുർബലപ്പെടുത്തുന്നതെന്ന് മുന്നറിയിപ്പു നൽകിയ പാപ്പ സഭാസൂനഹദോസുകൾ സഭയുടെ ഉദ്ബോധനങ്ങളിലും പാരമ്പര്യത്തിലും വിശ്വാസത്തിലും പരസ്പര സംവാദത്തിലും അധിഷ്ഠിതമായ ഐക്യം എന്നിവയുടെ പ്രാധാന്യം പ്രത്യേകം എടുത്തു പറഞ്ഞു. ലോകത്തിന് മുഴുവൻ ജീവനുണ്ടാകാൻ വേണ്ടി ഫ്രാൻസിലെ സഭയും യേശുവിനെ സ്നേഹിക്കാൻ ക്ഷണിച്ചുകൊണ്ട് അവനെ പ്രഘോഷിക്കാനുള്ള അതിന്റെ ശക്തമായ നിയോഗം തുടരുമെന്ന് പ്രതീക്ഷ വ്യക്തമാക്കിയ പരിശുദ്ധ പിതാവ് ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് ഫ്രാൻസ് രാജ്യത്തെയും അവിടുത്തെ സഭയെയും പ്രത്യേകമായി സമർപ്പിച്ചുകൊണ്ടാണ് തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്.
0: ശേഷം തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് വിശുദ്ധ കുർബാനയ്ക്കായി പാപ്പ യാത്രയായി. തുറന്ന വാഹനത്തിൽ പാപ്പ കടന്നുവരവേ കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളാണ് പാപ്പായ്ക്ക് അഭിവാദ്യമർപ്പിക്കുവാനായി കാത്തുനിന്നിരുന്നത്. ദേവാലയത്തിന്റെ സങ്കീർത്തിയിലെത്തിയ പാപ്പ തിരുവസ്ത്രങ്ങളണിഞ്ഞ് വിശുദ്ധ കുർബാനയ്ക്കായി പ്രദക്ഷിണമായി കടന്നുവന്നു. വിശുദ്ധ ബലിമധ്യേ പാപ്പ വചന സന്ദേശവും നൽകി.
1: പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് തങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചും ജീവിതത്തിലെ സന്തോഷങ്ങളും ദുരിതങ്ങളും പേറിയുമെത്തിയ തീർത്ഥാടകരായ നിങ്ങളിൽ സാർവത്രിക സഭയുടെ മുഖമാണ് താൻ ദർശിക്കുന്നതെന്ന പ്രസ്താവനയോടെയായിരുന്നു പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ തന്റെ പ്രഭാഷണം ആരംഭിച്ചത്. ഫ്രാൻസിലെ വിവിധ രൂപതകളിൽ നിന്നും പ്രവിശ്യകളിൽ നിന്നും എത്തിയ തീർത്ഥാടകരുടെ ഭവനങ്ങളിലും ഇടവകകളിലും വിശ്വാസത്തിന്റെ ജ്വാല വീണ്ടും തെളിയട്ടെയെന്ന് ആശംസിച്ച പാപ്പ ലൂർദിന്റെ ആശ്വാസം മറ്റുള്ളവരിലേക്കെത്തിക്കാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യന്റെ നാശമല്ല ദൈവം ആഗ്രഹിക്കുന്നതെന്നും തെറ്റിദ്ധാരണകൾക്കിടം നൽകാത്ത വിധം മാനസാന്തരത്തിലേക്കാണ് അവൻ ക്ഷണിക്കുന്നതെന്നും പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. മാനസാന്തരം നാളത്തേക്ക് മാറ്റിവയ്ക്കാനുള്ള ഒന്നല്ലെന്നും ഇന്നുതന്നെയാണ് രക്ഷയുടെ സമയമെന്നും പാപ്പ പ്രസ്താവിച്ചു. ലൗകിക ജീവിതത്തിലെ സന്തോഷവും ഭൗതിക സൗഖ്യവും താൽക്കാലികവും പരിമിതവുമാണെന്നും ദൈവം വാഗ്ദാനം ചെയ്യുന്ന നിത്യജീവിതമാണ് യഥാർത്ഥ പ്രത്യാശയുടെ അടിസ്ഥാനമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇന്നത്തെ സമൂഹം പുരോഗതിയെയും ഭൗതികക്ഷേമത്തെയും പ്രധാനപ്പെട്ടവയായി കാണുമ്പോൾ നിത്യജീവിതത്തിലേക്കുള്ള മനുഷ്യന്റെ വിളി മറന്നുപോകാനുള്ള സാധ്യതയുണ്ടെന്ന് പാപ്പ മുന്നറിയിപ്പ് നൽകി. രോഗം, വേദന, വാർദ്ധക്യം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യജീവന്റെ മൂല്യം പുനർനിർവചിക്കാൻ ശ്രമങ്ങൾ നടക്കുന്ന ഇക്കാലത്ത് ലൂർദ് ക്രൈസ്തവ പ്രത്യാശയുടെ കേന്ദ്രമായാണ് നിലകൊള്ളുന്നതെന്ന് പാപ്പ പ്രസ്താവിച്ചു. പാപമാണ് ദൈവകൃപയെയും നിത്യജീവിതത്തെയും തടസ്സപ്പെടുത്തുന്ന പ്രധാന ഘടകമെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, പരിശുദ്ധ അമ്മയെപ്പോലെ ക്രിസ്തുവിന്റെ ഹിതത്തിനുള്ള സമ്മതമേകൽ ജീവിതകാലം മുഴുവൻ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒന്നാണെന്ന് പ്രസ്താവിച്ചു. ലൂർദിൽ പരിശുദ്ധാമ്മ മുന്നോട്ടു വയ്ക്കുന്ന അനുതാപത്തിനുള്ള ക്ഷണം പരാമർശിച്ച പാപ്പ, ഇത് നമ്മുടെ മാത്രം മാറ്റത്തിനായുള്ള പശ്ചാത്താപമല്ല, പാപികൾക്കു വേണ്ടിയും തിന്മയിലൂടെ നടക്കുന്ന ലോകത്തിനും വേണ്ടിയുള്ള പശ്ചാത്താപമാണെന്ന് ഓർമ്മിപ്പിച്ചു. ലോകത്തെ മാറ്റാനുള്ള ശ്രമം ആദ്യം സ്വന്തം ഹൃദയത്തിന്റെ പരിവർത്തനത്തിൽ നിന്നു തന്നെ ആരംഭിക്കണമെന്ന് പാപ്പ കൂട്ടിച്ചേർത്തു. പശ്ചാത്താപം ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രവൃത്തിയാണെന്ന് പരിശുദ്ധപിതാവ് പ്രസ്താവിച്ചു. ഈ പരിവർത്തനത്തിന്റെ ആവശ്യകത സഭയ്ക്കും ബാധകമാണെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ, സഭ തന്റെ തന്നെ തെറ്റുകളും അവിശ്വസ്തതകളും വേദനാജനകമായ വീഴ്ചകളും വിനയത്തോടെ അംഗീകരിച്ച് കർത്താവിന്റെ ശുദ്ധീകരിക്കുന്ന നോട്ടത്തിനു മുന്നിൽ നിൽക്കേണ്ടതുണ്ടെന്ന് ഉദ്ബോധിപ്പിച്ചു. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുന്നത് ആത്മീയ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന വിശുദ്ധ അഗസ്റ്റിന്റെ ചിന്തയും പരിശുദ്ധപിതാവ് ഉദ്ധരിച്ചു. തനിക്ക് മുന്നിലുണ്ടായിരുന്ന രോഗികളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത പാപ്പ, അവരുടെ വേദനയും സഹനവും ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ഐക്യപ്പെടുത്തി മറ്റുള്ളവരുടെ രക്ഷയ്ക്കായി സമർപ്പിക്കാനാകട്ടെയെന്ന് ആശംസിച്ചു. ലൂർദിലേക്ക് എത്തിയതുപോലെയല്ല പ്രത്യാശയുടെ മിഷണറിമാരായി വേണം നിങ്ങൾ മടങ്ങേണ്ടതെന്ന് തനിക്കു മുന്നിലുണ്ടായിരുന്ന വിശ്വാസി സമൂഹത്തോട് പറഞ്ഞ പാപ്പ, സ്വന്തം വീടുകളിലും ഇടവകകളിലും രാജ്യങ്ങളിലും ദൈവികമായ ആർദ്രതയുടെയും ശക്തിയുടെയും സാക്ഷികളായിത്തീരാൻ ഏവരെയും ക്ഷണിച്ചു. ലോകത്തിന്റെ കൊടുങ്കാറ്റുകളെ ഭയപ്പെടാതെ മറിയത്തിന്റെ മാതൃസംരക്ഷണത്തിൽ വിശ്വാസത്തോടെ മുന്നോട്ടു പോകാനും ക്രിസ്തുവിന്റെ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും സാക്ഷികളാകാനും ലിയോ പതിനാലാമൻ പാപ്പ ഏവരെയും ക്ഷണിച്ചു.
0: സമാപന ആശീർവാദത്തിനു മുൻപായി ലൂർദ് രൂപതയുടെ മെത്രാൻ മോൺസിഞ്ഞോർ ഷാൻ മാർക്ക് മീക്കാസ് പാപ്പായ്ക്ക് നന്ദിയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പാപ്പായ്ക്ക് ഒരു ഉപഹാരവും നൽകി. പാപ്പായും ഒരു കാസ സമ്മാനമായി തിരികെ നൽകി. ശേഷം പാപ്പ ത്രികാല പ്രാർത്ഥന നയിക്കുകയും ചെയ്തു. തദവസരത്തിൽ നൽകിയ സന്ദേശത്തിൽ രോഗികളായി കഴിയുന്ന ഏവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. തനിക്ക് നൽകിയ ഊഷ്മളമായ സ്വാഗതത്തിന് പാപ്പ നന്ദിയർപ്പിച്ചു. ഒക്ടോബർ മാസത്തിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുവാൻ വിശ്വാസികളെ ഏവരെയും പാപ്പ ക്ഷണിച്ചു. അപ്രകാരം യുദ്ധങ്ങൾ അവസാനിക്കുകയും സംഘർഷത്തിലായ ജനതകൾക്കിടയിൽ സമാധാനം സ്ഥാപിക്കപ്പെടുകയും ചെയ്യട്ടെയെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. തിരികെ സങ്കീർത്തിലേക്ക് മടങ്ങിയ പാപ്പ മെത്രാൻ ഭവനത്തിലേക്ക് കാറിൽ യാത്രയാവുകയും ഉച്ചഭക്ഷണം കഴിച്ച് വിശ്രമിക്കുകയും ചെയ്തു. ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള സംപ്രേഷണം അവസാനിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലിക യാത്രയുടെ അവസാന ദിനങ്ങളിലെ ചടങ്ങുകളുടെയും പ്രഭാഷണങ്ങളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിയോ 14-ാമൻ പാപ്പ സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാരീസിലും ലൂർദിലുമായാണ് ചിലവഴിച്ചത്. അവിടെ നടന്ന ചടങ്ങുകളുടെയും സന്ദർശനങ്ങളുടെയും ഭാഗമായി 27-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 150,000-ത്തിലധികം ആളുകളുടെ പങ്കാളിത്തത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണത്തിനുശേഷം പാപ്പ ലൂർദിലെ മെത്രാസന മന്ദിരത്തിലേക്ക് പോയതുവരെയുള്ള വിവരങ്ങളായിരുന്നു വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. രോഗികളും വയോധികരുമുൾപ്പെടെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന ലൂർദിന്റെ ആത്മാവിനോട് ചേർന്നു പോകുന്നതും അക്വിയിൽ നോത്രദാം

0: സ്വീകരണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും അവിടെയുള്ള തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്താനായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:45 പരിശുദ്ധ പിതാവ് മിത്രാസന മന്ദിരത്തിൽ നിന്ന് കാറിൽ യാത്രയായി. 50 പ്രവർത്തകരും സമർപ്പിതരും 100 സന്നദ്ധ സേവന പ്രവർത്തകരുമുള്ള ഈ കേന്ദ്രം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ അടുത്തുള്ള നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ സ്വീകരണ ഇടത്തിന് മുന്നിലെത്തിയ പാപ്പായെ താർബ് ലൂർദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഷാൻമാർക്ക് മിക്ക, സ്വീകരണ കേന്ദ്രത്തിന്റെ അധിപനായ മത്തിയാസ് തെറിയെ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഈ സ്വീകരണ കേന്ദ്രത്തിന്റെ പ്രത്യേകതകളും ചരിത്രവും രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിന് വിവരിച്ചുകൊടുത്തു. സ്ഥാപനാധിപൻ ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് ഒരു ഡോക്ടറുടെയും മറ്റൊരു പ്രവർത്തകയുടെയും സാക്ഷ്യങ്ങളും ഒരു ഗാനാലാപനവും നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
1: ലൂർദിലെ പരിശുദ്ധ അമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക്, പ്രത്യേകമായി രോഗികളായ സഹോദരങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിചരണം നൽകുന്ന അക്വീൽ നോത്രദാം സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രോഗികളെയും അവരെ പരിപാലിക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ലിയോ 14 പാപ്പ ആരംഭിച്ചത്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ അജപാലന പ്രമേയമായ പരിശുദ്ധ മറിയത്തോടുള്ള ഗബ്രിയൽ ദൈവദൂതന്റെ അഭിവാദ്യം, "ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ" എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ കണ്ടുമുട്ടലിൽ ഒരു യുവതിയുടെ താഴ്മയും ഔദാര്യവും ദൈവത്തെ തന്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുവാൻ അനുവദിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മറിയം എന്നാൽ കർത്താവിനെ തനിക്കുവേണ്ടിയല്ല സൂക്ഷിച്ചതെന്നും മറിച്ച് അവൾ "കർത്താവ് നിങ്ങളോടുകൂടെ" എന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിനവനെ സമർപ്പിച്ചുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെ അലംഘനീയതയെ എടുത്തുകാണിക്കുന്നുവെന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരും അദൃശ്യരല്ലെന്ന് ഈ മാതൃഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിന്റെ നേർക്ക് കണ്ണടയ്ക്കുകയോ പാതിമാത്രം നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ധ്യാനാത്മക കാഴ്ചപ്പാട് വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തെ കൈവശപ്പെടുത്തുമെന്ന് കരുതാതെ പകരം അതിനെ ഒരു സമ്മാനമായി സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് ഇതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം ചിലപ്പോൾ ജീവിതത്തിന്റെ ചക്രവാളം ഇരുണ്ടതും അനിശ്ചിതത്വവും പ്രതീക്ഷയില്ലാത്തതുമായി കാണപ്പെടുമെങ്കിലും ഒരു മനുഷ്യ നിയമവും മനുഷ്യാന്തസ്സിനുമേൽ കടന്നുകയറ്റം നടത്തുവാൻ അനുവദിക്കരുതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വ്യാജ അനുകമ്പയുടെ മറവിൽ ആസൂത്രിതമായ മരണത്തിന് കാരണമാകുവാനുള്ള പ്രലോഭനത്തെ ചെറുക്കണമെന്നും പാപ്പ പറഞ്ഞു. വേദനിക്കുന്നവനെ ഹനിക്കുകയല്ല, മറിച്ച് അവനെ പരിപാലിക്കുകയാണ് വേണ്ടതെന്നും അതിനാൽ ലബോറട്ടറി അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭ്രൂണത്തിന്റെയോ പ്രായമായ വ്യക്തിയുടെയോ ജീവിതം തീരുമാനിക്കുവാനുള്ള അവകാശം ആർക്കും ഒരിക്കലുമില്ലെന്നും വൈദ്യശാസ്ത്രം ഒരിക്കലും ആസൂത്രണം ചെയ്ത മരണത്തിന്റെ സേവകരാകരുതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിനും ഗവേഷണത്തിനുമുള്ള ഘടനകൾ വികസിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
0: പ്രസംഗത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും തുടർന്ന് "സ്വർഗസ്ഥനായ പിതാവേ" എന്ന പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനത്തിനുശേഷം കെട്ടിടത്തിന്റെ 5 നിലയിലെത്തിയ പാപ്പ കുറച്ച് രോഗികളെ കാണുകയും തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രവർത്തകരുടെ അസോസിയേഷന്റെ ഏതാനും പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്തു. നോത്രദാം സ്വീകരണ കേന്ദ്രത്തിലെ സന്ദർശനത്തിനുശേഷം വൈകുന്നേരം 4:30 അവിടെ അടുത്തുള്ള കർമ്മലീത്തൻ നിഷ്പാദുക സഭയിലെ ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സന്യാസിനികളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ നടന്നുപോയി. 1875 9 പിയൂസ് പാപ്പായാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിലെത്തിയ പാപ്പായെ മഠത്തിന്റെ സുപ്പീരിയറും മറ്റ് സഹോദരിമാരും ചേർന്ന് സ്വീകരിക്കുകയും പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുശേഷം വൈകുന്നേരം 5:45 പാപ്പ കാറിൽ മിത്രാസന മന്ദിരത്തിലേക്ക് തിരികെ പോയി. മിത്രാസന മന്ദിരത്തിലെത്തിയ പാപ്പ ലൂർദിലേക്കുള്ള യാത്രയുടെ ഉപകാരികളായ ചിലരുമായി കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം 6 മണിയോടെ ഫ്രാൻസിലെ കത്തോലിക്കാ സഭയുടെ ഭാഗത്ത് നിന്നുണ്ടായ വിവിധ ചൂഷണങ്ങളുടെ ഇരകളായ ഏതാനും ആളുകളുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ ഒരു കമ്മീഷന്റെ പഠനങ്ങളനുസരിച്ച് 1950 മുതൽ 2020 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 200,000-ത്തിലധികം പേരാണ് ചൂഷണങ്ങൾക്ക് ഇരകളായവർ. സെപ്റ്റംബർ 27 ഞായറാഴ്ച പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായുള്ള അവസാന ഔദ്യോഗിക ചടങ്ങുകളിലൊന്ന് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 10,000-ക്കണക്കിനാളുകൾക്കൊപ്പം അർപ്പിച്ച ജപമാല പ്രാർത്ഥനയായിരുന്നു. ഇതിനായി അത്താഴത്തിനുശേഷം 9 മണിയോടെ മിത്രാസന മന്ദിരത്തിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ ഭക്തജനങ്ങൾക്കൊപ്പം ജപമാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
1: പരിശുദ്ധ കന്യകാ മറിയം വിശുദ്ധ ബർണദിത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട ക്ഷണപ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ മെഴുകുതിരി പ്രദക്ഷിണവേളയിലെ സന്ദേശം ആരംഭിച്ചത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിശ്വാസികൾ മറിയത്തിന്റെ ഈ സ്നേഹപൂർണമായ ക്ഷണത്തോട് വലിയ വിശ്വാസത്തോട് പ്രതികരിക്കുന്നത് കാണുന്നത് തികച്ചും ഹൃദയസ്പർശിയാണെന്നും പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. എരിയുന്ന ദീപങ്ങൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ആളുകൾ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ താൻ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രധാന വെളിച്ചം പ്രത്യാശയുടേതാണെന്നും പരീക്ഷണങ്ങളാൽ അടയാളപ്പെടുത്തപ്പെട്ട ജീവിതത്തിലും യേശുവിനാൽ സ്നേഹിക്കപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ദൈവത്തിന്റെ മക്കളാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതിലൂടെ യഥാർത്ഥ സന്തോഷമനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെന്ന് പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗികളായ സഹോദരി സഹോദരന്മാരുടെ കൂടെ ഈ പ്രദക്ഷിണത്തിൽ പങ്കുചേരുമ്പോഴാണ് ഈ സത്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വേദനകൾക്കിടയിലും ആനന്ദവും ശാന്തതയും കണ്ടെത്തുക എന്ന ഈ അത്ഭുതം സാധ്യമാകുന്നത് ഉത്ഥിതനായ ക്രിസ്തുവിന്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണെന്നും ഇത് ലൗകിക അതിരുകൾക്കപ്പുറത്തേക്ക് നോക്കുവാനും ദൈവത്തിലുള്ള സന്തോഷപൂർണമായ ഭാവിയെ പ്രത്യാശയോടെ കാണുവാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനങ്ങൾ വരാനിരിക്കുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാരമുള്ളതല്ല എന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ വാക്കുകൾ രോഗികളായ സഹോദരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് വലിയ എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം നമ്മുടെ മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. മാതാവിനെ പിന്തുടരുന്നവർ വഴിതെറ്റുകയോ അവിടുത്തെ സഹായം അപേക്ഷിക്കുന്നവർ നിരാശപ്പെടുകയോ ചെയ്യുകയില്ല, മറിച്ച് അമ്മയുടെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലും യാത്ര ചെയ്യുന്ന ഏതൊരാളും സുരക്ഷിതമായി നിത്യതയുടെ തീരത്തെത്തുമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു.
0: പ്രഭാഷണത്തിനും സമാപന പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് 10 മണിയോടെ പരിശുദ്ധ പിതാവ് 600 മീറ്ററുകൾ അകലെയുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് കാറിൽ യാത്രയായി. അപ്പസ്തോലിക യാത്രയുടെ അവസാന ദിനമായ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ലൂർദിലെ മിത്രാസന മന്ദിരത്തിൽ നിന്നും രാവിലെ 7 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ മെറ്റ്സിലേക്ക് പോകാനായി 14 കിലോമീറ്ററുകൾ അകലെയുള്ള താർബ് ലൂർദ് പിരേനെ വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 7:30 അവിടെയെത്തിയ പാപ്പ പ്രാദേശിക അധികാരികളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം എയർ ഫ്രാൻസിന്റെ A321 വിമാനത്തിൽ മെറ്റ്സിലുള്ള മെറ്റ്സ് നാൻസി ലൊറേൻ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. 930 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 1.5 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയ പാപ്പായെ പ്രാദേശിക അധികാരികൾ ചേർന്ന് സ്വീകരിക്കുകയും അവിടെയുള്ള VIP ശാലയിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മൊസ്സെല്ല ഡിപ്പാർട്ട്മെന്റിന്റെ തലസ്ഥാനമായ മെറ്റ്സ് ക്രിസ്തുവിന് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പുരാതനമായ ഒരു നഗരമാണ്. സ്വതന്ത്ര നഗരമായിരുന്ന മെറ്റ്സ് 16-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിനോട് ചേർക്കപ്പെട്ടത്. യൂറോപ്പിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന റോബർട്ട് ഷൂമാൻ ജനിച്ചത് മൊസ്സെല്ലയിലാണ്. 2019 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് 21 കിലോമീറ്ററുകൾ അകലെയുള്ള റോബർട്ട് ഷൂമാൻ സമ്മേളന സമുച്ചയത്തിൽ നടക്കുന്ന മതാന്തര സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു കൂടിയാണ് പാപ്പ മെറ്റ്സ് നഗരത്തിലേക്കെത്തിയത്. 15,300 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഈ സമുച്ചയത്തിൽ 1,200 പേർക്കിരിക്കാവുന്ന ഒരു വൻശാലയുമുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മതാന്തര സമ്മേളനത്തിലേക്ക് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പമാണ് പരിശുദ്ധ പിതാവ് എത്തിയത്. മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ജോർജ് കൂവക്കാടും സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. ഏവരുമൊരുമിച്ചുള്ള ഫോട്ടോയ്ക്കു ശേഷം മീറ്റിംഗ് ഹാളിൽ നടന്ന ഈ സമ്മേളനത്തിൽ ആദ്യം ഒരു സംഗീത ആമുഖാവതരണവുമുണ്ടായിരുന്നു. തുടർന്ന് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് സമാധാനത്തിനും തുടർച്ചയായ സംവാദങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ വായിച്ചു. മനുഷ്യാന്തസ്സ് സംരക്ഷിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണവും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
1: യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ റോബർട്ട് ഷുമാന്റെ പേരിലുള്ള മെറ്റ്സ് നഗരത്തിലുള്ള കോൺഫറൻസ് സെന്ററിൽ വിവിധ മതനേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ തനിക്കുള്ള സന്തോഷവും അതിലുപരി ആത്മീയമായ ഉത്തരവാദിത്വവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ച വേളയിലെ തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത്. വിഭജനരേഖകളെ യൂറോപ്പിന്റെ മുഴുവൻ പ്രതീക്ഷയുടെ പാലങ്ങളാക്കി മാറ്റി വൈവിധ്യത്തിലെ ഐക്യത്തിന്റെ യഥാർത്ഥ സ്ഥാനപതിയായി മാറിയ വ്യക്തിയാണ് റോബർട്ട് ഷുമാനെന്ന് എടുത്തു പറഞ്ഞ പാപ്പ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും സമാധാനം അന്വേഷിക്കുവാനും സാധിക്കുമെന്ന് തെളിയിക്കേണ്ടത് വിശ്വാസികളായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അക്രമത്തെയോ അടിച്ചമർത്തലുകളെയോ ന്യായീകരിക്കുവാൻ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവനാമത്തെ അനാദരിക്കുന്നതിന് തുല്യമാണെന്നും അതിനാൽ മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന യാതൊന്നും ദൈവപ്രേരിതമാണെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ലെന്നും പാപ്പ അടിവരയിട്ടു. മറ്റുള്ളവരുടെ വൈവിധ്യത്തിലേക്ക് നമ്മെ തുറന്നുകൊടുക്കുന്നതിലൂടെ മതാന്തര സംഭാഷണം നമ്മുടെ വ്യക്തിത്വത്തെ കുറയ്ക്കുകയല്ല, മറിച്ച് ലളിതമായും സത്യസന്ധമായും അത് എല്ലാവരിലേക്കും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ പാപ്പ സൗഹൃദവും സമാധാനവും സൗഹാർദ്ദവും സ്ഥാപിക്കുക എന്നതാണ് മതാന്തര സംഭാഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാധാനത്തിലും സാഹോദര്യത്തിലുമുള്ള സേവനത്തിന് പുറമെ മനുഷ്യജീവനെ സംരക്ഷിക്കുവാനും അനുഗമിക്കുവാനും സേവിക്കുവാനുമുള്ള കഴിവിലാണ് മതപാരമ്പര്യങ്ങളുടെ ഫലദായകത്വം വെളിപ്പെടുന്നതെന്നും ഒരു നാഗരികതയുടെ മഹത്വമളക്കേണ്ടത് അതിന്റെ ഭൗതിക നേട്ടങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് മനുഷ്യവ്യക്തികളെ എങ്ങനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവന്റെ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങൾ ജീവന്റെ സംരക്ഷകരാണെന്നും പാപ്പ പറഞ്ഞു.
0: മതാന്തര സമ്മേളനം അവസാനിച്ച ശേഷം പരിശുദ്ധ പിതാവ് സമ്മേളനയിടത്തുനിന്ന് ഇതേ സമുച്ചയത്തിലുള്ള വലിയ ഓഡിറ്റോറിയത്തിലേക്കു നീങ്ങി. സമാധാനത്തിനും ഐക്യത്തിനുമായി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പേരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാനായാണ് പാപ്പ ഈ പ്രധാന ഓഡിറ്റോറിയത്തിലേക്കെത്തിയത്. അവിടെ എത്തിയ പാപ്പായെ ഫ്രഞ്ച് മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ഷാൻമാർക്ക് അവലിൻ, ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സംഗീതത്തോടുകൂടിയ ആമുഖത്തിനുശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇതിനുശേഷം മെത്രാൻ സമിതി അധ്യക്ഷനും ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് യൂറോപ്പിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനവും യൂറോപ്പിന്റെ ഔദ്യോഗിക ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഗാനാലാപനത്തിനുശേഷം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി.
1: സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. യൂറോപ്പിന്റെ ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാനകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അതിനെ കൃത്യമായി നിർവചിക്കുക എന്നത് എപ്പോഴും പ്രയാസകരമാണെന്നും യൂറോപ്പിനെ ഭൗമിക അതിരിനേക്കാൾ ഉപരിയായി സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു യാഥാർത്ഥ്യമായി വേണം മനസ്സിലാക്കാനെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നൂറ്റാണ്ടുകളിലൂടെ വളർച്ചയുടെയും ആഴത്തിലുള്ള പ്രതിസന്ധികളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഘട്ടങ്ങളിലൂടെ അതിന്റെ നിർവചനങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തിന്റെ മികച്ച വശങ്ങൾ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരുമായുള്ള കണ്ടുമുട്ടലുകളിലൂടെ അവയെ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുവാനും സാധിച്ചപ്പോഴൊക്കെ യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം തെളിയിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 1964 പോളാറാമൻ പാപ്പ യൂറോപ്പിന്റെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ വിസ്മരിക്കുവാനാവില്ല എന്നും പാവപ്പെട്ടവരുടെയും രോഗികളുടെയും പരിചരണം, വിദ്യാഭ്യാസം, ആശുപത്രികൾ, ശാസ്ത്രം, നിയമം, നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഘടന എന്നിവയിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെയും അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ പരാമർശിക്കാതെ യൂറോപ്പിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല എന്ന് റോബർട്ട് ഷുമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ജാതി, വർഗം, വർണ്ണം, തൊഴിൽ എന്നിവയുടെ വിവേചനമില്ലാതെ സകല മനുഷ്യരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന സമത്വവും തൊഴിലിന്റെ അന്തസ്സും പഠിപ്പിച്ചത് ക്രൈസ്തവ ദർശനമാണെന്നും പാപ്പ തുടർന്ന് എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ആന്തരികമായ മുന്നേറ്റവും നാഗരികതയുടെ ജീവസുറ്റ ഉറവയും ആത്മീയ മൂല്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് അടിവരയിട്ട പാപ്പ ഭരണകൂടങ്ങളുടെ മതേതരത്വം എന്നത് സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള സഹകരണവും സഭകളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവുമാണ് വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അതിർത്തികൾ നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഷുമാൻ യൂറോപ്പിനെ വിഭജിച്ച മതിലുകൾ തകർക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുവെന്നും വർഗവിശേഷണമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന ചിന്തയും അന്തസ്സുള്ള തൊഴിൽ സംസ്കാരവും അദ്ദേഹത്തിന് നൽകിയത് ക്രൈസ്തവ വിശ്വാസമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സമാധാനത്തിനായി ക്ഷമയോടെയുള്ള സംഭാഷണങ്ങൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുവാൻ നാം ധൈര്യം കാണിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നമുക്ക് വലിയ പാഠമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു.
0: പ്രഭാഷണത്തിനു ശേഷം നടന്ന സംഗീത പരിപാടിക്കും സർക്കാർ നേതൃത്വങ്ങളുമൊത്തുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കും ശേഷം 2 കിലോമീറ്ററുകളോളം അകലെയുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഉച്ചയ്ക്ക് 12:30 യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 27 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. പരിശുദ്ധ പിതാവ് ലിയോ പതിനാലാമൻ പാപ്പ ഫ്രാൻസിലേക്കു നടത്തുന്ന ലോകത്തിന് ജീവനുണ്ടാകേണ്ടതിന് എന്ന പ്രമേയത്തോടുകൂടിയ അപ്പസ്തോലികയാത്രയുടെ അവസാന ദിനങ്ങളിലെ ചടങ്ങുകളുടെയും പ്രഭാഷണങ്ങളുടെയും തുടർവിവരണമാണ് ഈ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ലിയോ പതിനാലാമൻ പാപ്പ സെപ്റ്റംബർ 25, 26, 27 തീയതികളിൽ പാരീസിലും ലൂർദിലുമായാണ് ചിലവഴിച്ചത്. അവിടെ നടന്ന ചടങ്ങുകളുടെയും സന്ദർശനങ്ങളുടെയും ഭാഗമായി 27 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 150,000-ലധികം ആളുകളുടെ പങ്കാളിത്തത്തിൽ നടന്ന വിശുദ്ധ ബലിയർപ്പണത്തിനുശേഷം പാപ്പ ലൂർദിലെ മെത്രാസന മന്ദിരത്തിലേക്ക് പോയതുവരെയുള്ള വിവരങ്ങളായിരുന്നു വത്തിക്കാൻ റേഡിയോയും വത്തിക്കാൻ ന്യൂസ് വെബ്സൈറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത്. രോഗികളും വയോധികരുമുൾപ്പെടെ വേദന അനുഭവിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന ലൂർദിന്റെ ആത്മാവിനോട് ചേർന്നു പോകുന്നതും അക്വീൽ നോത്രദാം, നോത്രദാം സ്വീകരണ കേന്ദ്രം എന്ന പേരിൽ അറിയപ്പെടുന്നതുമായ കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളുകളും അവിടെയുള്ള തീർത്ഥാടകരുമായി കൂടിക്കാഴ്ച നടത്താനായി ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 പരിശുദ്ധ പിതാവ് മെത്രാസന മന്ദിരത്തിൽ നിന്ന് കാറിൽ യാത്രയായി. 50 പ്രവർത്തകരും സമർപ്പിതരും 100 സന്നദ്ധ സേവന പ്രവർത്തകരുമുള്ള ഈ കേന്ദ്രം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഗ്രോട്ടോയുടെ അടുത്തുള്ള നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. തീർത്ഥാടന കേന്ദ്രത്തിലെ ഈ സ്വീകരണയിടത്തിന് മുന്നിലെത്തിയ പാപ്പായെ താർബ് ലൂർദ് രൂപതാധ്യക്ഷൻ ബിഷപ്പ് ഷാൻമാർക്ക് മിക്ക, സ്വീകരണ കേന്ദ്രത്തിന്റെ അധിപനായ മത്തിയാസ് തെറിയെ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്നു നടന്ന ഔദ്യോഗിക ചടങ്ങിൽ ഈ സ്വീകരണ കേന്ദ്രത്തിന്റെ പ്രത്യേകതകളും ചരിത്രവും രൂപതാധ്യക്ഷൻ പരിശുദ്ധ പിതാവിന് വിവരിച്ചുകൊടുത്തു. സ്ഥാപനാധിപൻ ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് ഒരു ഡോക്ടറുടെയും മറ്റൊരു പ്രവർത്തകയുടെയും സാക്ഷ്യങ്ങളും ഒരു ഗാനാലാപനവും നടന്നു. തുടർന്ന് പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു.
3: ലൂർദിലെ പരിശുദ്ധമ്മയുടെ തീർത്ഥാടന കേന്ദ്രത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക്, പ്രത്യേകമായി രോഗികളായ സഹോദരങ്ങൾക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ പരിചരണം നൽകുന്ന അക്വീൽ നോത്രദാം സ്ഥാപനത്തിൽ എത്തിച്ചേരുവാൻ സാധിച്ചതിൽ തനിക്കുള്ള അതിയായ സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് രോഗികളെയും അവരെ പരിപാലിക്കുന്നവരെയും അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സന്ദേശം ലിയോ പതിനാലാമൻ പാപ്പ ആരംഭിച്ചത്. തീർത്ഥാടന കേന്ദ്രത്തിന്റെ ഈ വർഷത്തെ അജപാലന പ്രമേയമായ പരിശുദ്ധ മറിയത്തോടുള്ള ഗബ്രിയൽ ദൈവദൂതന്റെ അഭിവാദ്യം, "ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ" എന്ന വചനം ഉദ്ധരിച്ചുകൊണ്ട് ഈ കണ്ടുമുട്ടലിൽ ഒരു യുവതിയുടെ താഴ്മയും ഔദാര്യവും ദൈവത്തെ തന്റെ രക്ഷാകരകർമ്മം പൂർത്തിയാക്കുവാൻ അനുവദിച്ചുവെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മറിയം എന്നാൽ കർത്താവിനെ തനിക്കുവേണ്ടിയല്ല സൂക്ഷിച്ചതെന്നും മറിച്ച് അവൾ "കർത്താവ് നിങ്ങളോടുകൂടെ" എന്നു പറഞ്ഞുകൊണ്ട് ലോകത്തിനവനെ സമർപ്പിച്ചുവെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഇത് മനുഷ്യന്റെ അന്തസ്സിന്റെ അലംഘനീയതയെ എടുത്തുകാണിക്കുന്നുവെന്നും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആരും അദൃശ്യരല്ലെന്ന് ഈ മാതൃഭാവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്നും പാപ്പ അടിവരയിട്ടു പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ അന്തസ്സിന്റെ നേർക്ക് കണ്ണടയ്ക്കുകയോ പാതിമാത്രം നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ജീവിതത്തെ അതിന്റെ ആഴത്തിൽ മനസ്സിലാക്കുന്ന ഒരു ധ്യാനാത്മക കാഴ്ചപ്പാട് വളർത്തിയെടുക്കണമെന്ന് പാപ്പ ആഹ്വാനം ചെയ്തു. ജീവിതത്തിന്റെ സൗന്ദര്യവും സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും തിരിച്ചറിയുകയും യാഥാർത്ഥ്യത്തെ കൈവശപ്പെടുത്തുമെന്ന് കരുതാതെ പകരം അതിനെ ഒരു സമ്മാനമായി സ്വീകരിക്കുന്നവരുടെ കാഴ്ചപ്പാടാണ് ഇതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. രോഗങ്ങളും കഷ്ടപ്പാടുകളും മൂലം ചിലപ്പോൾ ജീവിതത്തിന്റെ ചക്രവാളം ഇരുണ്ടതും അനിശ്ചിതത്വവും പ്രതീക്ഷയില്ലാത്തതുമായി കാണപ്പെടുമെങ്കിലും ഒരു മനുഷ്യ നിയമവും മനുഷ്യാന്തസ്സിനുമേൽ കടന്നുകയറ്റം നടത്തുവാൻ അനുവദിക്കരുതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. വ്യാജ അനുകമ്പയുടെ മറവിൽ ആസൂത്രിതമായ മരണത്തിന് കാരണമാകുവാനുള്ള പ്രലോഭനത്തെ ചെറുക്കണമെന്നും പാപ്പ പറഞ്ഞു. വേദനിക്കുന്നവനെ ഹനിക്കുകയല്ല, മറിച്ച് അവനെ പരിപാലിക്കുകയാണ് വേണ്ടതെന്നും അതിനാൽ ലബോറട്ടറി അൽഗോരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഭ്രൂണത്തിന്റെയോ പ്രായമായ വ്യക്തിയുടെയോ ജീവിതം തീരുമാനിക്കുവാനുള്ള അവകാശം ആർക്കും ഒരിക്കലുമില്ലെന്നും വൈദ്യശാസ്ത്രം ഒരിക്കലും ആസൂത്രണം ചെയ്ത മരണത്തിന്റെ സേവകരാകരുതെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. ഇക്കാര്യത്തിൽ പാലിയേറ്റീവ് പരിചരണത്തിനും ഗവേഷണത്തിനുമുള്ള ഘടനകൾ വികസിപ്പിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു.
2: പ്രസംഗത്തിനുശേഷം സമ്മാനങ്ങൾ കൈമാറുകയും തുടർന്ന് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കുശേഷം പരിശുദ്ധ പിതാവ് ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു. സമാപന ഗാനത്തിനുശേഷം കെട്ടിടത്തിന്റെ അഞ്ചാം നിലയിലെത്തിയ പാപ്പ കുറച്ച് രോഗികളെ കാണുകയും തീർത്ഥാടന കേന്ദ്രത്തിലെ പ്രവർത്തകരുടെ അസോസിയേഷന്റെ ഏതാനും പ്രതിനിധികളുമായി സംസാരിക്കുകയും ചെയ്തു. നോത്രദാം സ്വീകരണ കേന്ദ്രത്തിലെ സന്ദർശനത്തിനുശേഷം വൈകുന്നേരം 4:30 അവിടെ അടുത്തുള്ള കർമ്മലീത്തൻ നിഷ്പാദുക സഭയിലെ ധ്യാനാത്മക ജീവിതം നയിക്കുന്ന സന്യാസിനികളുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കായി പാപ്പ നടന്നുപോയി. 1875 ഒൻപതാം പിയൂസ് പാപ്പായാണ് ഈ ആശ്രമം സ്ഥാപിച്ചത്. ആശ്രമത്തിലെത്തിയ പാപ്പായെ മഠത്തിന്റെ സുപ്പീരിയറും മറ്റ് സഹോദരിമാരും ചേർന്ന് സ്വീകരിക്കുകയും പരിശുദ്ധ പിതാവ് അവരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. ഈ സ്വകാര്യ കൂടിക്കാഴ്ചയ്ക്കുശേഷം വൈകുന്നേരം 5:45 പാപ്പ കാറിൽ മെത്രാസന മന്ദിരത്തിലേക്ക് തിരികെ പോയി. മെത്രാസന മന്ദിരത്തിലെത്തിയ പാപ്പ ലൂർദിലേക്കുള്ള യാത്രയുടെ ഉപകാരികളായ ചിലരുമായി കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരം 6:00 ഫ്രാൻസിലെ കത്തോലിക്കാ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായ വിവിധ ചൂഷണങ്ങളുടെ ഇരകളായ ഏതാനും ആളുകളുമായി പരിശുദ്ധ പിതാവ് സ്വകാര്യ കൂടിക്കാഴ്ച നടത്തി. ഫ്രഞ്ച് മെത്രാൻ സമിതിയുടെ ഒരു കമ്മീഷന്റെ പഠനങ്ങളനുസരിച്ച് 1950 മുതൽ 2020 വരെയുള്ള കാലയളവിൽ രാജ്യത്ത് 200,000-ത്തിലധികം പേരാണ് ചൂഷണങ്ങൾക്ക് ഇരകളായവർ. സെപ്റ്റംബർ 27 ഞായറാഴ്ച പാപ്പായുടെ അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായുള്ള അവസാന ഔദ്യോഗിക ചടങ്ങുകളിലൊന്ന് ലൂർദ് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ 10,000-ക്കണക്കിനാളുകൾക്കൊപ്പം അർപ്പിച്ച ജപമാല പ്രാർത്ഥനയായിരുന്നു. ഇതിനായി അത്താഴത്തിനുശേഷം 9:00 മെത്രാസന മന്ദിരത്തിൽ നിന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കാറിൽ യാത്രയായ പാപ്പ ഭക്തജനങ്ങൾക്കൊപ്പം ജപമാല പ്രാർത്ഥനയിൽ പങ്കുകൊണ്ടു. പ്രാർത്ഥനയുടെ അവസാനം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു.
3: പരിശുദ്ധ കന്യകാ മറിയം വിശുദ്ധ ബർണദിത്ത വഴിയായി വൈദികരോട് ആവശ്യപ്പെട്ട ക്ഷണപ്രകാരമാണ് പ്രദക്ഷിണത്തിനായി ലൂർദിലെ ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ മെഴുകുതിരി പ്രദക്ഷിണവേളയിലെ സന്ദേശം ആരംഭിച്ചത്. തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് വിശ്വാസികൾ മറിയത്തിന്റെ ഈ സ്നേഹപൂർണമായ ക്ഷണത്തോട് വലിയ വിശ്വാസത്തോട് പ്രതികരിക്കുന്നത് കാണുന്നത് തികച്ചും ഹൃദയസ്പർശിയാണെന്നും പാപ്പ സന്ദേശത്തിൽ ചൂണ്ടിക്കാട്ടി. എരിയുന്ന ദീപങ്ങൾ കൈകളിൽ ഏന്തിക്കൊണ്ട് ആളുകൾ പരിശുദ്ധ മാതാവിന്റെ അടുത്തേക്ക് തീർത്ഥാടകരായി അണയുമ്പോൾ അവരിൽ ഒരുവനായി പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ താൻ ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുന്നുവെന്നും പാപ്പ പറഞ്ഞു. ജീവിതത്തിലെ പ്രതിസന്ധികളിലും കഷ്ടപ്പാടുകളിലും നമ്മെ മുൻപോട്ട് നയിക്കുന്ന പ്രധാന വെളിച്ചം

0: ക്കുവാനും ദൈവത്തിലുള്ള സന്തോഷപൂർണമായ ഭാവിയെ പ്രത്യാശയോടെ കാണുവാനും നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നുവെന്നും പാപ്പ പറഞ്ഞു. ഇപ്പോൾ നാം അനുഭവിക്കുന്ന സഹനങ്ങൾ വരാനിരിക്കുന്ന മഹത്വവുമായി താരതമ്യം ചെയ്യുമ്പോൾ സാരമുള്ളതല്ല എന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ വാക്കുകൾ രോഗികളായ സഹോദരങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ അതുല്യമായ അനുഗ്രഹങ്ങൾക്ക് വലിയ എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ അമലോത്ഭവയാണ് എന്ന് മറിയം വെളിപ്പെടുത്തിയതെന്നും മാതാവിന് നൽകപ്പെട്ട ഈ അപൂർവവരം നമ്മുടെ മാനവരാശിയുടെ രക്ഷയുടെ പ്രഭാതത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. മാതാവിനെ പിന്തുടരുന്നവർ വഴിതെറ്റുകയോ അവിടുത്തെ സഹായം അപേക്ഷിക്കുന്നവർ നിരാശപ്പെടുകയോ ചെയ്യുകയില്ല, മറിച്ച് അമ്മയുടെ സംരക്ഷണത്തിലും മാർഗനിർദ്ദേശത്തിലും യാത്ര ചെയ്യുന്ന ഏതൊരാളും സുരക്ഷിതമായി നിത്യതയുടെ തീരത്തെത്തുമെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. പ്രദക്ഷിണത്തിൽ പങ്കുചേരുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാതൃസംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് പാപ്പ പ്രാർത്ഥിക്കുകയും ചെയ്തു.
1: പ്രഭാഷണത്തിനും സമാപന പ്രാർത്ഥനകൾക്കും ശേഷം പാപ്പ ഏവർക്കും ആശീർവാദം നൽകി. തുടർന്ന് 10 മണിയോടെ പരിശുദ്ധ പിതാവ് 600 മീറ്ററുകൾ അകലെയുള്ള മിത്രാസന മന്ദിരത്തിലേക്ക് കാറിൽ യാത്രയായി. അപ്പസ്തോലിക യാത്രയുടെ അവസാന ദിനമായ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ലൂർദിലെ മിത്രാസന മന്ദിരത്തിൽ നിന്നും രാവിലെ 7 മണിയോടെ യാത്ര പറഞ്ഞിറങ്ങിയ പാപ്പ മെറ്റ്സിലേക്ക് പോകാനായി 14 കിലോമീറ്ററുകൾ അകലെയുള്ള താർബ് ലൂർദ് പിരേനെ വിമാനത്താവളത്തിലേക്ക് കാറിൽ യാത്രയായി. 7:30 അവിടെയെത്തിയ പാപ്പ പ്രാദേശിക അധികാരികളുടെ അഭിവാദ്യങ്ങൾ സ്വീകരിച്ച ശേഷം എയർ ഫ്രാൻസിന്റെ A321 വിമാനത്തിൽ മെറ്റ്സിലുള്ള മെറ്റ്സ് നാൻസി ലൊറേൻ വിമാനത്താവളത്തിലേക്ക് യാത്രയായി. 930 കിലോമീറ്ററുകൾ അകലെയുള്ള ഈ വിമാനത്താവളത്തിൽ 1.5 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം എത്തിയ പാപ്പായെ പ്രാദേശിക അധികാരികൾ ചേർന്ന് സ്വീകരിക്കുകയും അവിടെയുള്ള VIP ശാലയിൽ സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. മൊസ്സെല്ല ഡിപ്പാർട്ട്മെന്റിന്റെ തലസ്ഥാനമായ മെറ്റ്സ് ക്രിസ്തുവിന് 3 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള പുരാതനമായ ഒരു നഗരമാണ്. സ്വതന്ത്ര നഗരമായിരുന്ന മെറ്റ്സ് 16-ാം നൂറ്റാണ്ടിലാണ് ഫ്രാൻസിനോട് ചേർക്കപ്പെട്ടത്. യൂറോപ്പിന്റെ പിതാക്കന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന റോബർട്ട് ഷൂമാൻ ജനിച്ചത് മൊസ്സെല്ലയിലാണ്. 2019 ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ ധന്യനായി പ്രഖ്യാപിച്ചിരുന്നു. വിമാനത്താവളത്തിൽ നിന്ന് 21 കിലോമീറ്ററുകൾ അകലെയുള്ള റോബർട്ട് ഷൂമാൻ സമ്മേളന സമുച്ചയത്തിൽ നടക്കുന്ന മതാന്തര സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനു കൂടിയാണ് പാപ്പ മെറ്റ്സ് നഗരത്തിലേക്കെത്തിയത്. 15,300 ചതുരശ്ര മീറ്റർ വലിപ്പമുള്ള ഈ സമുച്ചയത്തിൽ 1,200 പേർക്കിരിക്കാവുന്ന ഒരു വൻശാലയുമുണ്ട്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച മതാന്തര സമ്മേളനത്തിലേക്ക് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾക്കൊപ്പമാണ് പരിശുദ്ധ പിതാവ് എത്തിയത്. മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ ജോർജ് കൂവക്കാടും സമ്മേളനത്തിൽ സന്നിഹിതനായിരുന്നു. ഏവരുമൊരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് ശേഷം മീറ്റിംഗ് ഹാളിൽ നടന്ന ഈ സമ്മേളനത്തിൽ ആദ്യം ഒരു സംഗീത ആമുഖാവതരണവുമുണ്ടായിരുന്നു. തുടർന്ന് വിവിധ മതങ്ങളുടെ പ്രതിനിധികൾ ചേർന്ന് സമാധാനത്തിനും തുടർച്ചയായ സംവാദങ്ങൾക്കും ആഹ്വാനം ചെയ്യുന്ന മെറ്റ്സ് അപ്പീൽ വായിച്ചു. മനുഷ്യാന്തസ് സംരക്ഷിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിക്കാനും ആഹ്വാനം ചെയ്യുന്ന ഈ രേഖ നമ്മുടെ പൊതുഭവനത്തിന്റെ സംരക്ഷണവും ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. തുടർന്ന് പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തി.
0: യൂറോപ്യൻ യൂണിയന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ റോബർട്ട് ഷുമാന്റെ പേരിലുള്ള മെറ്റ്സ് നഗരത്തിലുള്ള കോൺഫറൻസ് സെന്ററിൽ വിവിധ മതനേതാക്കളുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ തനിക്കുള്ള സന്തോഷവും അതിലുപരി ആത്മീയമായ ഉത്തരവാദിത്വവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കൂടിക്കാഴ്ച വേളയിലെ തന്റെ സന്ദേശം പാപ്പ ആരംഭിച്ചത്. വിഭജനരേഖകളെ യൂറോപ്പിന്റെ മുഴുവൻ പ്രതീക്ഷയുടെ പാലങ്ങളാക്കി മാറ്റി വൈവിധ്യത്തിലെ ഐക്യത്തിന്റെ യഥാർത്ഥ സ്ഥാനപതിയായി മാറിയ വ്യക്തിയാണ് റോബർട്ട് ഷുമാനെന്ന് എടുത്തു പറഞ്ഞ പാപ്പ അതേ മാതൃക പിന്തുടർന്നുകൊണ്ട് എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറത്തേക്ക് പരസ്പരം കണ്ടുമുട്ടുവാനും സൗഹൃദം സ്ഥാപിക്കുവാനും സമാധാനം അന്വേഷിക്കുവാനും സാധിക്കുമെന്ന് തെളിയിക്കേണ്ടത് വിശ്വാസികളായ എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. അക്രമത്തെയോ അടിച്ചമർത്തലുകളെയോ ന്യായീകരിക്കുവാൻ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുന്നത് ദൈവനാമത്തെ അനാദരിക്കുന്നതിന് തുല്യമാണെന്നും അതിനാൽ മനുഷ്യന്റെ അന്തസ്സിനെ നശിപ്പിക്കുന്ന യാതൊന്നും ദൈവപ്രേരിതമാണെന്ന് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ലെന്നും പാപ്പ

0: അടിവരയിട്ടു. മറ്റുള്ളവരുടെ വൈവിധ്യത്തിലേക്ക് നമ്മെ തുറന്നുകൊടുക്കുന്നതിലൂടെ മതാന്തര സംഭാഷണം നമ്മുടെ വ്യക്തിത്വത്തെ കുറയ്ക്കുകയല്ല, മറിച്ച് ലളിതമായും സത്യസന്ധമായും അത് എല്ലാവരിലേക്കും വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞ പാപ്പ, സൗഹൃദവും സമാധാനവും സൗഹാർദ്ദവും സ്ഥാപിക്കുക എന്നതാണ് മതാന്തര സംഭാഷണത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നുള്ള ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സമാധാനത്തിലും സാഹോദര്യത്തിലുമുള്ള സേവനത്തിന് പുറമെ മനുഷ്യജീവനെ സംരക്ഷിക്കുവാനും അനുഗമിക്കുവാനും സേവിക്കുവാനുമുള്ള കഴിവിലാണ് മതപാരമ്പര്യങ്ങളുടെ ഫലദായകത്വം വെളിപ്പെടുന്നതെന്നും, ഒരു നാഗരികതയുടെ മഹത്വമളക്കേണ്ടത് അതിന്റെ ഭൗതിക നേട്ടങ്ങൾ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് അത് മനുഷ്യവ്യക്തികളെ എങ്ങനെ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണെന്നും പാപ്പ ചൂണ്ടിക്കാട്ടി. ജീവന്റെ വിശുദ്ധിയെ ഉയർത്തിപ്പിടിക്കുന്ന മതങ്ങൾ ജീവന്റെ സംരക്ഷകരാണെന്നും പാപ്പ പറഞ്ഞു.
1: മതാന്തര സമ്മേളനം അവസാനിച്ച ശേഷം പരിശുദ്ധ പിതാവ് സമ്മേളനയിടത്തുനിന്ന് ഇതേ സമുച്ചയത്തിലുള്ള വലിയ ഓഡിറ്റോറിയത്തിലേക്കു നീങ്ങി സമാധാനത്തിനും ഐക്യത്തിനുമായി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പേരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ സംബന്ധിക്കാനായാണ് പാപ്പ ഈ പ്രധാന ഓഡിറ്റോറിയത്തിലേക്കെത്തിയത്. അവിടെ എത്തിയ പാപ്പായെ ഫ്രഞ്ച് മെത്രാൻ സമിതി അധ്യക്ഷൻ കർദിനാൾ ഷാൻമാർക്ക് അവലിൻ, ഫ്രഞ്ച് പ്രസിഡന്റ് എമ്മാനുവേൽ മക്രോൺ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. സംഗീതത്തോടുകൂടിയ ആമുഖത്തിനുശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സംസാരിച്ചു. ഇതിനുശേഷം മെത്രാൻ സമിതി അധ്യക്ഷനും ഏവർക്കും സ്വാഗതമേകി. തുടർന്ന് യൂറോപ്പിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ പ്രദർശനവും യൂറോപ്പിന്റെ ഔദ്യോഗിക ഗാനാലാപനവും ഉണ്ടായിരുന്നു. ഗാനാലാപനത്തിനുശേഷം പരിശുദ്ധ പിതാവ് ഏവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തി.
0: സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി യൂറോപ്പിന്റെ വേരുകളിലേക്ക് എന്ന പ്രമേയത്തിൽ നടക്കുന്ന ഈ യോഗത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ തനിക്കുള്ള സന്തോഷം എടുത്തു പറഞ്ഞുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം ആരംഭിച്ചത്. യൂറോപ്പിന്റെ ഭൂതകാലത്തെക്കുറിച്ചോ വർത്തമാനകാലത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അതിനെ കൃത്യമായി നിർവചിക്കുക എന്നത് എപ്പോഴും പ്രയാസകരമാണെന്നും, യൂറോപ്പിനെ ഭൗമിക അതിരിനേക്കാൾ ഉപരിയായി സാംസ്കാരികവും ചരിത്രപരവുമായ ഒരു യാഥാർത്ഥ്യമായി വേണം മനസ്സിലാക്കാനെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. നൂറ്റാണ്ടുകളിലൂടെ വളർച്ചയുടെയും ആഴത്തിലുള്ള പ്രതിസന്ധികളുടെയും പുതിയ തുടക്കങ്ങളുടെയും ഘട്ടങ്ങളിലൂടെ അതിന്റെ നിർവചനങ്ങൾ പരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ഭൂതകാലത്തിന്റെ മികച്ച വശങ്ങൾ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരുമായുള്ള കണ്ടുമുട്ടലുകളിലൂടെ അവയെ സർഗാത്മകമായി പുനരാവിഷ്കരിക്കുവാനും സാധിച്ചപ്പോഴൊക്കെ യൂറോപ്പ് പുരോഗമിച്ചിട്ടുണ്ട് എന്നതാണ് അതിന്റെ ചരിത്രം തെളിയിക്കുന്നതെന്ന് പാപ്പ പറഞ്ഞു. യൂറോപ്പിന്റെ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ 1964 പോൾ ആറാമൻ പാപ്പ യൂറോപ്പിന്റെ സ്വർഗീയ മധ്യസ്ഥനായി പ്രഖ്യാപിച്ച വിശുദ്ധ ബെനഡിക്റ്റിനെ വിസ്മരിക്കുവാനാവില്ല എന്നും, പാവപ്പെട്ടവരുടെയും രോഗികളുടെയും പരിചരണം, വിദ്യാഭ്യാസം, ആശുപത്രികൾ, ശാസ്ത്രം, നിയമം, നഗരങ്ങളുടെയും രാജ്യങ്ങളുടെയും ഘടന എന്നിവയിലെല്ലാം വിശുദ്ധ ബെനഡിക്റ്റിന്റെയും അദ്ദേഹത്തിന്റെ സഭാംഗങ്ങളുടെയും സ്വാധീനം വളരെ വലുതാണെന്നും പാപ്പ ഓർമ്മിപ്പിച്ചു. ക്രൈസ്തവ വിശ്വാസത്തെ പരാമർശിക്കാതെ യൂറോപ്പിനെക്കുറിച്ച് സംസാരിക്കുവാൻ കഴിയില്ല എന്ന് റോബർട്ട് ഷുമാൻ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും, ജാതി, വർഗം, വർണ്ണം, തൊഴിൽ എന്നിവയുടെ വിവേചനമില്ലാതെ സകല മനുഷ്യരും ഒരേ ദൈവത്തിന്റെ മക്കളാണെന്ന സമത്വവും തൊഴിലിന്റെ അന്തസ്സും പഠിപ്പിച്ചത് ക്രൈസ്തവ ദർശനമാണെന്നും പാപ്പ തുടർന്ന് എടുത്തു പറഞ്ഞു. മനുഷ്യന്റെ ആന്തരികമായ മുന്നേറ്റവും നാഗരികതയുടെ ജീവസുറ്റ ഉറവയും ആത്മീയ മൂല്യങ്ങളിൽ നിന്നാണ് ഉടലെടുക്കുന്നതെന്ന് അടിവരയിട്ട പാപ്പ, ഭരണകൂടങ്ങളുടെ മതേതരത്വം എന്നത് സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത മാത്രമല്ല, മറിച്ച് എല്ലാ വിഭാഗങ്ങളും തമ്മിലുള്ള സഹകരണവും സഭകളുടെ സ്വാതന്ത്ര്യത്തോടുള്ള ആദരവുമാണ് വ്യക്തമാക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി. അതിർത്തികൾ നിരന്തരം മാറിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഷുമാൻ യൂറോപ്പിനെ വിഭജിച്ച മതിലുകൾ തകർക്കേണ്ടതിന്റെ ആവശ്യകത തിരിച്ചറിഞ്ഞുവെന്നും, വർഗവിശേഷണമില്ലാതെ എല്ലാവരും സമന്മാരാണെന്ന ചിന്തയും അന്തസ്സുള്ള തൊഴിൽ സംസ്കാരവും അദ്ദേഹത്തിന് നൽകിയത് ക്രൈസ്തവ വിശ്വാസമാണെന്നും പാപ്പ ചൂണ്ടിക്കാണിച്ചു. സമാധാനത്തിനായി ക്ഷമയോടെയുള്ള സംഭാഷണങ്ങൾക്കും വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകുവാൻ നാം ധൈര്യം കാണിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഹ്വാനം നമുക്ക് വലിയ പാഠമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു.
1: പ്രഭാഷണത്തിനുശേഷം നടന്ന സംഗീത പരിപാടിക്കും സർക്കാർ നേതൃത്വങ്ങളുമൊത്തുള്ള സ്വകാര്യ കൂടിക്കാഴ്ചകൾക്കും ശേഷം 2 കിലോമീറ്ററുകളോളം അകലെയുള്ള മെത്രാസന മന്ദിരത്തിലേക്ക് പരിശുദ്ധ പിതാവ് ഉച്ചയ്ക്ക് 12:30 യാത്രയായി. പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ ഫ്രാൻസിലേക്ക് നടത്തുന്ന അപ്പസ്തോലിക യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ 27 ഞായറാഴ്ച മുതൽ സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ഉച്ചവരെ നടന്ന ചടങ്ങുകളുടെ തുടർവിവരണമാണ് ഇതുവരെ നിങ്ങൾ ശ്രവിച്ചത്. ഇതോടെ മലയാളത്തിലുള്ള ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.